നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും ആ ദിവസത്തെയും നിമിഷത്തെയും സ്നേഹിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിനെ വല്ലാതെ വാരിപ്പുണരുക. ആ പ്രഭാതത്തിന്റെ സൂര്യകിരണങ്ങളെ, മഞ്ഞുതുള്ളിയെ, മഴത്തുള്ളിയെ, പുൽച്ചാടിയെ, ഹരിതാഭ നിറഞ്ഞ പുൽനാമ്പുകളെ, ഇതിനെയൊക്കെ ഹൃദയത്തിലേക്കേറ്റി വല്ലാതെ സ്വപ്നഭൂമികയിൽ ആലിംഗനബദ്ധരാകുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം ഒരുപക്ഷെ പ്രഭാതത്തിൽ നനഞ്ഞ മണ്ണിലൂടെ, നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കുമ്പോഴാണ് ഹൃദയത്തിന് ലഭിക്കുന്നതെങ്കിൽ അതിന് സ്വതന്ത്രമായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നാം വിട്ടുകൊടുക്കുക. അവിടെ ചില സന്തോഷങ്ങളും ഉത്തരങ്ങളും നമ്മെ തേടി വരും. ആ ഉത്തരങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കും. ഭൂതകാലത്തെ ഓർത്ത് നാം വല്ലാതെ ദുഃഖിച്ചിട്ടെന്ത് കിട്ടാനാണ്? കഴിഞ്ഞുപോയതാണത്. അതിൽ ചില പാഠങ്ങൾ ഒരുപക്ഷെ നാളെ ആവർത്തിക്കാതിരിക്കാൻ ഗുണകരമാകുമെന്നതൊഴിച്ച് അതിൽ മറ്റൊന്നുമില്ല. അത് ഉപേക്ഷിക്കപ്പെട്ടതാണ്, നമ്മളെ കടന്നുപോയതാണ്. ഭാവി കാലത്തെക്കുറിച്ച് നാം എന്തിനു വല്ലാതെ ഉത്കണ്ഠപ്പെടണം? നാളെ എങ്ങോ ആകാനിരിക്കുന്ന ഒരു കോടീശ്വര സ്വപ്നത്തിനു വേണ്ടി വർത്തമാന കാലഘട്ടത്തിലെ തൃപ്തികരമായ ഒരു ജീവിതത്തെ എന്തിനു തച്ചുടയ്ക്കണം? നാളെ എന്നോ നേടാനുള്ള വലിയൊരു സാമ്രാജ്യത്തിന്റെ മോഹക്കണക്കുകൾക്ക് പിന്നാലെ പാഞ്ഞ് വർത്തമാന കാലഘട്ടത്തിന്റെ സുഖങ്ങളെ എന്തിനു നാം ബലികഴിക്കണം? അതുകൊണ്ട് വർത്തമാനത്തെ സ്നേഹിക്കുക, വർത്തമാനത്തെ വാരിപ്പുണരുക, വർത്തമാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അവിടെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കൂ. കണ്ണടച്ചൊരു നിമിഷം ഈ വർത്തമാന നിമിഷത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരരുവിയോ, ആ അരുവിയിലൂടെ തുഴഞ്ഞു പോകുന്ന ഒരു തോണിക്കാരനോ, അതിലെ ഓളപ്പരപ്പുകളിൽ മിന്നായം പോലെ പായുന്ന ചില മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് വർത്തമാന കാലഘട്ടത്തെ, വർത്തമാന നിമിഷത്തെ നമുക്ക് സ്വർഗീയ അനുഭവമാക്കി മാറ്റാം. ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞു.

0: അദ്ദേഹം മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്തമാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ഐസിഎസ്ഇ, സിബിഎസ്ഇ സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഡിടിപിസിയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര ആർഡിഒയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന്

0: സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് പി കെ കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. യു ജി സി നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ആച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
4: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
5: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
6: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്പ്പെട്ട വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: മഴയിങ്ങെത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയം ഒരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
8: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: വടകരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഇങ്ങെത്തി ഇനിയിപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
7: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക. നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
6: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
12: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടി ബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണി ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

0: മഴയിങ്ങി എത്തി. ഇനി ഇപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരുകയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ശ്രമം കുറച്ച് കഴിഞ്ഞോട്ടില്ലേ തീരുള്ളത്.
1: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
1: മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: ഇന്നത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. അപകടകരമല്ലാത്ത വാഹന മോഡിഫിക്കേഷൻ നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ അന്തിമമാക്കിയിട്ടില്ലെന്നും മോഡിഫിക്കേഷനായുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. 2026 കേരള SSLC സേവിയർ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡുകൾ കേരള പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റായ SSLCExam.kerala.gov.in വഴി സ്കൂളുകൾക്ക് ഹാൾ ടിക്കറ്റുകൾ ഡൌൺലോഡ് ചെയ്യാം. പരീക്ഷ എഴുതാൻ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് കാർഡുകൾ കൈപ്പറ്റാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് ഹാൾ ടിക്കറ്റും ഒപ്പം സാധുവായ ഒരു തിരിച്ചറിയൽ രേഖയും കരുതേണ്ടത് നിർബന്ധമാണ്. കളക്ട്രേറ്റും പരിസരവും ശുചീകരിച്ചും വളപ്പിൽ വൃക്ഷത്തൈ നട്ടും ലോക പരിസ്ഥിതി ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. സിവിൽ സ്റ്റേഷൻ പരിസരം കൂടുതൽ മനോഹരവും വൃത്തിയുള്ളതുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് തുടക്കമായത്. സിവിൽ സ്റ്റേഷൻ പരിസരത്തുള്ള കാലാവധി പിന്നിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യും. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് മാങ്കോസ്റ്റിൻ തൈനട്ട് ഉദ്ഘാടനം നിർവഹിക്കവെ ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം, ഹരിതകർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തമുണ്ടായി. ADM TK വിനീത്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ശ്രീനാരായണഗുരുവിന്റെ ജീവിതവും ദർശനവും ഡിപ്ലോമ കോഴ്സ് പുതിയ ബാച്ച് ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 7 June രാവിലെ 11 ഫാത്തിമ മാത നാഷണൽ കോളേജ് സെമിനാർ ഹാളിൽ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ അധ്യക്ഷയാകും. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണവും ഗുരുവിന്റെ ഏകലോക ദർശനം എന്ന വിഷയത്തിൽ ക്ലാസും നയിക്കും. വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ആമുഖ പ്രഭാഷണം നടത്തും. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം, സാമൂഹിക, സാംസ്കാരിക, മതപരമായ ഇടപെടലുകൾ, രചനകളും പ്രസംഗങ്ങളും ദർശനങ്ങൾ എന്നിവയാണ് ഒരു വർഷ ഡിപ്ലോമ കോഴ്സിന്റെ പ്രധാന പഠനമേഖലകൾ. 2 semesters 24 ക്രെഡിറ്റുകളുള്ള കോഴ്സ് മലയാളത്തിലുള്ളതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ തിരഞ്ഞെടുത്ത സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച 7 ദിവസത്തെ യുവ ആവാദമിത്ര പരിശീലന പരിപാടി സമാപിച്ചു. ജില്ലാ ഫയർഫോഴ്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന സമാപന സമ്മേളനം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി CEO TK വിനീത് ഉദ്ഘാടനം ചെയ്തു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവബോധം നൽകുന്നതും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സന്നദ്ധരായ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കളക്ട്രേറ്റ് ദുരന്ത നിവാരണ വിഭാഗം സൂപ്രണ്ട് ഡോക്ടർ G. ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ N. രാംകുമാർ വിശിഷ്ടാതിഥിയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അഗ്നിരക്ഷാ വകുപ്പും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70 സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ NDRF, അഗ്നിരക്ഷ, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പുകളിലെ വിദഗ്ധർ, രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, അപകടങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് ID കാർഡ്, യൂണിഫോം, എമർജൻസി കിറ്റ്, അപകട ഇൻഷുറൻസ് എന്നിവ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുഖേന ലഭ്യമാക്കും. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന വിവിധ തുല്യതാ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. June 25 വരെ പിഴ കൂടാതെ രജിസ്റ്റർ ചെയ്യാം. സാക്ഷരതാ 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കാണ് പ്രവേശനം. 7-ാം തരം തുല്യതാ പരീക്ഷയോ ഔപചാരിക 7-ാം തരമോ വിജയിച്ചതോ SSLC വിജയിക്കാത്തതോ ആയ 17 വയസ്സ് പൂർത്തിയാകാത്തവർക്ക് 10-ാം തരം തുല്യതയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ജനറൽ വിഭാഗത്തിന് 1950 രൂപയാണ് ഫീസ്. 10-ാം തരം തുല്യതാ പരീക്ഷയോ ഔപചാരിക 10-ാം തരമോ വിജയിച്ചതോ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ്സാകാത്തതോ ആയ 22 വയസ്സ് പൂർത്തിയായവർക്ക് +1 തുല്യതയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. തുല്യതാ പരീക്ഷ വിജയിച്ചവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. 2600 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഭിന്നശേഷി പഠിതാക്കൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും കോഴ്സ് ഫീസിൽ ഇളവുണ്ട്.
സാക്ഷരത, നാലാം തുല്യത, ഏഴാം തരം തുല്യതാ കോഴ്സുകളിലേക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. സെക്രട്ടറിമാരുടെ അണ്ടർടേക്കിംഗ് ഹാജരാക്കിയാൽ മതി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ ജില്ലാ സാക്ഷരതാ മിഷൻ മുഖേനയോ രജിസ്റ്റർ നടത്താം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 4 ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല അല്ലെങ്കിൽ പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർമാർ അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ 9 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കും KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2. ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈൻ കരുനാഗപ്പള്ളി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1-ാം റാങ്ക്. MSc SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1-ാം റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T.സിദ്ധി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൽക്കരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചി ും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച്

0: സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29th പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3rd മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1st ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a

0: Member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
1: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

0: പതിരും.
1: അല്ലേ, ഏതാണ്ട് മഹാരോഗമാണെന്ന് പറഞ്ഞ് ശിവദാസന്റെ സൈക്കിളെ പോന്നു.
2: അവന് മഹാരോഗമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?
1: ആരാണ്ടൊക്കെ ഈ കടയിൽ വന്നിരുന്ന് പറഞ്ഞായിരുന്നു.
2: അസുഖം വന്നത് ശരിയാ, വയറുവേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് നിലവിളിച്ചപ്പോ ആശുപത്രിയിലും കൊണ്ടുപോയി.
1: ചെലപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു.
2: ആൾക്കാർക്ക് എന്തുവടി പറയാൻ വയ്യാത്തത്? എന്തുവാ ശിവദാസിന് പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞോ?
1: ഇല്ല, അതൊന്നും പറഞ്ഞില്ല.
2: പറയത്തില്ല. കൊച്ചുമക്കൾ ഒരു ദിവസം ഓൺലൈൻ വഴി ഏതാണ്ട് ആഹാര സാധനം വരുത്തി. ശിവദാസൻ അത് മേടിച്ചിട്ട് കഴിച്ച്, അങ്ങനെ ആ വയറിന് പ്രശ്നമായത്.
1: എന്നിട്ട് അത് കഴിച്ച് അവന്റെ കൊച്ചുമക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ.
2: അവരത്തരം ഭക്ഷണം സ്ഥിരം കഴിക്കുന്നവരല്ലയോ?
1: അത് ശരിയാ. ഈ ശിവദാസൻ എന്തിനാ അതൊക്കെ വാരി കയറ്റാൻ പോയത്?
2: കഴിച്ചാ വയറിന് പിടിക്കത്തില്ലെന്ന് അവൻ അറിഞ്ഞോ?
1: വേണ്ടാന്ന് പറയത്തില്ല. പൊതി കഴിച്ചു കണ്ടപ്പോ വായി വെള്ളം വന്ന് കാണും.
2: വിശേഷപ്പെട്ട എന്തേലും സാധനം കണ്ടാ കഴിക്കണമെന്ന് തോന്നും, അത് സ്വാഭാവികമാ.
1: അങ്ങനെ തോന്നിയത് കൊണ്ടാ ശിവദാസന്റെ ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ഭയന്ന് ആശുപത്രിയിൽ എത്തേണ്ടി വന്നത്.
2: ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ശിവദാസനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാരാ?
1: അത് നമ്മുടെ പല്ലിത്തറയിലെ സുകുമാരൻ.
2: പച്ചവെള്ളത്തിന് തീ കത്തിക്കുന്നതിനാ അവൻ. പ്ലാവിന്റെ അയ്യത്തെങ്ങാണ്ട് ഒരു മാവ് പറഞ്ഞ് വീണപ്പോഴേ അയലത്തെ വീട്ടിന്റെ ഓടെല്ലാം പൊട്ടി പോയത് നാട് മുഴുവൻ നടന്നങ്ങ് പറഞ്ഞു.
3: അമ്മാവനോട് ഞാൻ പിണക്കോ. അമ്മാവനെന്താ ഞങ്ങളുടെ പരിപാടിക്ക് വരാഞ്ഞത്?
1: ഞങ്ങള് വരണമെന്ന് വിചാരിച്ചിരുന്നതാ, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു.
3: അങ്ങനെ വിചാരിച്ചത് അങ്ങ് തെറ്റായി പോയി. ഇതുപോലൊരു സാംസ്കാരിക പരിപാടി ഗ്രാമത്തിൽ നടന്നിട്ടില്ല, ഇനി ഒട്ടും നടക്കാനും പോകുന്നില്ല.
2: ഓഹോ, അത്രയ്ക്കും ഗംഭീര പരിപാടിയായിരുന്നു.
3: അമ്മാവനൊന്ന് തിരക്കി നോക്ക്, ഗംഭീര പ്രസംഗമായിരുന്നു. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങി. 15 പേർക്ക് ആദരവ് കൊടുത്തു. എന്നിട്ട് അവസാനം നടത്തിയ കലാപരിപാടിയെ അടിപൊളിയായിരുന്നു.
1: കഷ്ടമായി പോയി.
3: വരാതിരുന്നിട്ട് കഷ്ടമായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ.
1: ഞാൻ കഷ്ടമായി പോയെന്ന് പറഞ്ഞതേ പരിപാടിക്ക് വരാഞ്ഞത് കൊണ്ടല്ല.
3: പിന്നെന്തുവാ?
2: ഞാൻ പറയാം വിനോദേ, നിങ്ങൾ കുറെ കുട്ടികൾക്ക് സമ്മാനം നൽകിയില്ലേ?
3: നൽകി. കലാകായിക രംഗത്ത് വിജയം വരിച്ച കുട്ടികൾക്ക് സമ്മാനം നൽകി. പിന്നെ കുറെ പേരെ ആദരിക്കുകയും ചെയ്തല്ലോ. പിന്നെന്തുവാ?
2: ആരൊക്കെ ആദരിച്ചത്?
3: അമ്മാവൻ ഞങ്ങളുടെ പരിപാടി നോട്ടീസ് കണ്ടില്ലായിരുന്നോ?
1: കണ്ട്, വായിച്ച്. അന്നേരം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാ പരിപാടിക്ക് പോകത്തില്ലെന്ന്.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്.
1: മനസ്സിലാകണമെങ്കിലേ ഹൃദയവിശാലത വേണം.
3: അങ്ങ് ഇങ്ങും തൊടാതെ വർത്തമാനം പറയാം. കാര്യം എന്തോന്ന് പറയാം.
2: തുറന്നു പറയാം. ശ്രീധര പണിക്കരെ നിനക്കറിയാവോ?
3: പിന്നെ എനിക്കറിഞ്ഞൂടായോ?
2: അങ്ങേര് ആരാണെന്ന് എന്താണെന്ന് പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ.
1: വർഷങ്ങളായിട്ട് എത്രയോ കുട്ടികളെ ചണ്ടവാദ്യം പഠിപ്പിക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനെ എന്താ നിങ്ങൾ ആദരിക്കഞ്ഞത്?
2: ഇത്തവണ നിങ്ങൾ ഷീൽഡ് കൊടുത്ത് ആ കുട്ടിയെയും ചെണ്ട പഠിപ്പിച്ചത് മണിക്കരാശാന. ചെണ്ടയ്ക്ക് സമ്മാനം കിട്ടിയ കുട്ടിയെ അംഗീകരിച്ചു, പഠിപ്പിച്ച ആശാനെ ആദരിച്ചില്ല.
3: അമ്മാവ ആർക്കൊക്കെ ആദരവ് കൊടുക്കണമെന്ന് ചർച്ച ചെയ്തത് കമ്മിറ്റിയിൽ ആരും ഈ ആശാന്റെ പേര് പറഞ്ഞില്ല.
1: പറയത്തില്ല. ആശാന് ഈ നാട്ടിൽ ജനിക്കാത്തത് കൊണ്ടല്ലേ മേപ്പടിയൻ ഇവിടെ താമസിച്ചതിന് ശേഷം എത്രയോ കുട്ടികൾക്ക് ആ കലാരൂപം പഠിപ്പിച്ചു കൊടുത്തു.
3: പരാതി വല്ലതും വന്നോ അമ്മാവ?
2: അങ്ങേര് പരാതി പറയത്തില്ല, പറയത്തതുമില്ല. പക്ഷെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന പലരും പരാതി പറഞ്ഞു.
1: 82-ാമത്തെ വയസ്സിലും എന്ത് ആത്മാർത്ഥതയോടെ അങ്ങേര് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഫീസില്ലാത്ത കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്.
3: അതൊക്കെ ശരിയാ.
1: എടാ, ഒരു കലാകാരനെ ആദരിക്കുമ്പം അവരുടെ ജാതി, രാഷ്ട്രീയം, ദേശം ഇതൊന്നും നോക്കരുത്. എന്നിട്ട് ചടങ്ങ് ഗംഭീരമായിരുന്നു പോലും. അർഹരെ അവഗണിക്കും ചടങ്ങെല്ലാം നിഷ്പ്രഭം.

0: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലോ, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
6: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത്

വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഹൃദയ ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: വിശ്വാസം അത് നല്ലതാണല്ലേ. പക്ഷെ ആവശ്യത്തിനും അനാവശ്യത്തിനും അന്ധവിശ്വാസം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പമുള്ളവരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ വിശ്വാസമാകാം അത് ആവശ്യത്തിന്. ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനും തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വിശ്വാസം അല്ല അന്ധവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും ഒരു ജോത്സ്യന്റെ സഹായത്തോടെ, ജോത്സ്യൻ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു മൂവി ആയിട്ട് നല്ല റിലേറ്റഡ് ആണല്ലേ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ സ്വഭാവങ്ങളുള്ള പലരും ഉണ്ടാകാം. അതെ, ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയ ആ മൂവിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സദാനന്ദന്റെ സമയം. സദാനന്ദനായി എത്തുന്നത് ദിലീപ്. സദാനന്ദന്റെ ഭാര്യ സുമംഗല, കാവ്യ മാധവൻ. സദാനന്ദന്റെ സഹോദരനായി എത്തുന്നത് സിദ്ധിക്. സഹോദരിയായി എത്തുന്നത് ബിന്ദു പണിക്കർ. അമ്മാവൻ ശങ്കരമേനോൻ, ജനാർദ്ദനൻ. അമ്മാവന്റെ ഭാര്യ കല്യാണിയായി എത്തുന്നത് സുകുമാരി. പെങ്ങളുടെ ഭർത്താവ് ദിവാകരനായി എത്തുന്നത് അഗസ്റ്റിൻ. സലിംകുമാർ സുഹൃത്തായ ഗോപാലൻ. അങ്ങനെ നിരവധി താരനിരകൾ അണിനിരന്ന ഒരു മൂവിയാണ് സദാനന്ദന്റെ സമയം. ജെ പള്ളാശ്ശേരിയും ശരത്ചന്ദ്രൻ വയനാടും ചേർന്നാണ് ഈ മൂവി എഴുതിയിരിക്കുന്നത്. അക്കു അക്ബറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻ സിത്താരയുടെ സംഗീതം. നമുക്ക് കേൾക്കാം സി ഫോർ സിനിമയിൽ സദാനന്ദന്റെ സമയം.
1: എവരിബഡി ഗെറ്റ് റെഡി ഫോർ ദ ഷോട്ട്.
0: മനക്കപ്പള്ളി തറവാട്. അന്ന് രാത്രിയിൽ നല്ല മഴയുള്ളൊരു സമയത്ത് തറവാട്ടിലൊരു ജനനം നടക്കുകയാണ്. അതും വളരെ പ്രയാസപ്പെട്ട്. ഒരുപാട് നേരത്തിന് ശേഷം ഒരാൺകുട്ടി ജനിച്ചു ആ തറവാട്ടിൽ. ജനനം പൂരാടൻ നക്ഷത്രത്തിൽ. മാത്രമല്ല ആ തറവാടിന്റെ രീതി പ്രകാരം ആ തറവാട്ടിൽ പിറക്കുന്ന രണ്ടാമത്തെ ആൺകുട്ടിക്ക് മുത്തശ്ശന്റെ പേര് നൽകണം എന്നതായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് പേര് നൽകി സദാനന്ദൻ. സദാനന്ദന്റെ ജനനം ആ തറവാട്ടിലെ പിന്നീടുള്ള ഓരോ സംഭവങ്ങളെയും സ്വാധീനിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ഗർഭത്തിലിരുന്നപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. മീനമാസത്തിലെ പൂരാടമാണ്, അത് മൂന്നാം കാലിൽ അർദ്ധരാത്രി. അമ്മ പ്രസവത്തോടുകൂടി മരിച്ചു. സഹോദര സ്ഥാനത്തുള്ളവർക്ക് നല്ലതാണ്, പക്ഷെ അമ്മ അവന് ദോഷം ചെയ്യും. അതിന് ചില പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടതായുണ്ട്. അമ്മാവനും മുത്തച്ഛനും സദാനന്ദനും അമ്പലവും പൂജയും വഴിപാടും ഒക്കെയായിട്ട് അങ്ങനെ കഴിയുകയാണ്.

0: അമ്മാവന് മക്കളൊന്നും ഇല്ലാട്ടോ. മുത്തശ്ശനും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. എന്നിട്ടും ഈ പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒന്നും കുറവില്ല. തറവാട്ടിലിപ്പോൾ അമ്മാവനും അമ്മായിയും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അവരുടെ ഒരു കുഞ്ഞും ചേച്ചിയും ചേച്ചിയുടെ മകളായ അച്ചുവും സദാനന്ദനും ഒക്കെയാണ് താമസം. ചേച്ചിയുടെ വീടുപണിയൊക്കെ നടക്കാണ്. അളിയൻ ഗൾഫിലാണ്. വീടുപണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ടേക്ക് താമസം മാറും. സദാനന്ദനിപ്പോ ഒരു സ്കൂൾ മാഷാണ് കേട്ടോ. മാത്രമല്ല കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ പ്രൊബേഷൻ പീരീഡ് ആണ്. എങ്കിലും രാഹുവും കേതുവും നേരവും കാലവും ഒക്കെ നോക്കി സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ മാഷിനെ ഒരുപാട് പേര് കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാഷിന്റെ കയ്യിലുണ്ട് ഉത്തരം മുടക്കുന്ന ന്യായങ്ങൾ. സദാനന്ദന് കല്യാണ സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന മിക്ക ആൺകുട്ടികൾക്കും ഉണ്ടാകുമല്ലോ, എന്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണമെന്നൊക്കെ. സദാനന്ദനും അങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
1: എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ എത്ര നാളെ പറയണു.
2: പെണ്ണ് കാണാൻ പോവാഞ്ഞിട്ടാണോ? ഒരെണ്ണം ഒത്തു വരണ്ടേ?
1: ആ എങ്ങനെയാ ഒത്തു വരിക? നമുക്ക് മുടി പനങ്കുല പോലെ നീണ്ടു കിടക്കുന്ന പെണ്ണ് വേണമല്ലോ.
2: മുടിയുടെ കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല. പനങ്കുല എന്ന് പറഞ്ഞാ പനങ്കുല തന്നെ. തിരുപ്പുറം എനിക്ക് വേണ്ട, ഞാൻ പിടിച്ചോളിച്ചു.
1: എന്നാ പിന്നെ വല്ല കള്ളിയങ്കാട്ട് നീലിയെ കെട്ടണേരിക്കും നല്ലത്.
2: അതിന് കള്ളിയങ്കാട്ട് നീലി പെങ്ങളായി പോയില്ലേ?
1: ഒന്ന് പോടാവിടുന്ന്. പെണ്ണായാൽ കണ്ണ് അങ്ങനെ ഇരിക്കണം, കഴുത്ത് ഇങ്ങനെ ഇരിക്കണം, ഉള്ളം കാലുള്ളിലേക്ക് വളഞ്ഞിരിക്കണം, തിരിഞ്ഞു നടക്കുമ്പോ പിന്നാമ്പുറം ഇങ്ങനെ ഇളകണോന്നൊക്കെ പറഞ്ഞ എന്റെ സാധു. നിനക്ക് ആയുഷ്കാലം പെണ്ണ് കിട്ടില്ല കേട്ടോ.
2: ഇങ്ങനെ പെടച്ചിട്ട് കാര്യമില്ല പെങ്ങളെ, എല്ലാത്തിനും സമയമുണ്ട്. കാച്ചിലും ചേമ്പും നടാൻ എന്തിനാ മകരവും കുമ്പൊക്കെ കാത്തിരിക്കണേ? സമയമാകുമ്പോ എന്റെ പെണ്ണെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന പണിക്കര് പറഞ്ഞേക്കോ.
1: ഒരു പണിക്കര് എങ്ങാണ്ട്?
0: പണിക്കരെ ആരും ഒന്നും പറയുന്നത് സദാനന്ദന് ഇഷ്ടമല്ല. സദാനന്ദന്റെ ജീവിതത്തിലെ സദാനന്ദന്റെ ഒപ്പമുള്ളവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പണിക്കര് പറഞ്ഞതുപോലെയാണ് നടന്നതെന്നാണ് സദാനന്ദൻ പറയുന്നത്. പക്ഷേ മറ്റാർക്കും അതത്ര വിശ്വാസമല്ല കേട്ടോ. സാമൂതിരിക ലക്ഷണവും ജാതക പൊരുത്തവും ഒത്തിരി പെണ്ണിന് വേണ്ടി സദാനന്ദൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. സദാനന്ദന്റെ രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. യാത്ര പുറപ്പെടുമ്പോൾ കാക്കയെങ്ങാണം വലതുവശത്തുകൂടെ പറന്നാൽ ശകുനശാസ്ത്ര പ്രകാരം ദോഷമാണെന്നാണ് പറയുന്നത്. കാക്കയെന്നും അവിടെ ഒരു പ്രശ്നമാണ്. ഈ കാക്ക വന്നാലും പോയാലും കുറ്റ അമ്മാവനാണ്. അങ്ങനെ സദാനന്ദൻ പോകുന്നതിനു മുൻപ് കാക്കയെ ഓടിക്കാനായി അമ്മാവൻ ഒരു കല്ലും എടുത്ത് ഇങ്ങനെ കാക്കയെ എറിയാനായി കാത്തിരിക്കും. പക്ഷെ ഏറുകൊള്ളുന്നത് വീട്ടിലെ വേലക്കാരിക്കാണ്. പിന്നെ പറയണോ അവിടുത്തെ പൂരം. അമ്മാവനും അമ്മാവിയും കൂടി അവിടെ ആകെ പ്രശ്നമാകും. സദാനന്ദൻ ആ തക്കത്തിന് വീട്ടിൽ നിന്ന് രക്ഷപ്പെടും. രാഹുകാലവും നല്ല നേരവും ഒക്കെ നോക്കി സ്കൂളിലെത്തുമ്പോ ഒന്നോ രണ്ടോ പീരീഡൊക്കെ കഴിഞ്ഞിരിക്കും. പ്രിൻസിപ്പൽ ചാക്കോമാഷിന് സദാനന്ദൻ മാഷിനോട് ഇത്തിരി പുന്നാരം കൂടുതലാണ്. അതിനും ഒരു കാരണമുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഈ മാഷിനും പേടിയാണ് നമ്മുടെ കരിമ്പൂരാടക്കാരനായ സദാനന്ദൻ മാഷിന്. നാവ് വളച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അച്ചിട്ടാണെന്നാണ് പ്രിൻസിപ്പൾ പോലും പറയുന്നത്. മാഷ് ഇതുവരെ സ്കൂളിലെത്തിയിട്ടില്ല കേട്ടോ. നേരെ പോയിരിക്കുന്നത് പണിക്കരെ കാണാനാണ്. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കാണും. സദാനന്ദന്റെ മനസ്സിലെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു പെൺകുട്ടി. അവിടെ ഡാൻസ് പഠിക്കാൻ എത്തുന്ന പെൺകുട്ടിയാണ് കേട്ടോ. കാണുമ്പോ തന്നെ സദാനന്ദന് ഇഷ്ടമാകും. ഇത്രയും നാൾ കാത്തിരുന്നതിന്റെ ഫലം. സദാനന്ദൻ വൈകിട്ട് വീട്ടിലെത്തുമ്പോ എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. എന്തോ ഒരു വലിയ ചർച്ചയിലാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ രാഹുവും കേതു ഒക്കെ നോക്കി സ്കൂളിലെ തോന്നുമ്പോ കയറി ചെല്ലുന്നതേ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. സദാനന്ദനോട് ചേട്ടനത് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും അതിന്റേതായ ഒരു ശാസ്ത്രീയമായ ന്യായമുണ്ട്.
3: എന്താ പ്രശ്നം?
4: പ്രശ്നം നീ തന്നെ.
3: ഞാനോ?
4: അതെടാ, നീ ഇവിടെ രാവിലെ
5: അതെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് കാലത്ത് പോയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു?
3: ഓ അതാണോ. അമ്മാവാ, പഠിപ്പിക്കുന്ന ആളുടെ സമയം ശരിയായല്ലേ പഠിക്കുന്ന കുട്ടികളുടെ സമയം ശരിയാവും. ഗുരു സമയേവ ശിഷ്യ സാബി സമയഹ എന്നല്ലേ അമ്മാവാ. കാലത്തെ കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ എന്താ കുഴപ്പമുണ്ടെന്ന്. അത് ശരിയായി. മധ്യാഹ്നം വരെ മാനഹാനി, ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുത,
5: ഇതൊക്കെ അനുഭവിച്ചത് നീയല്ലല്ലോ, ബാക്കിയുള്ളവനല്ലേ
3: അനുഭവിക്കും. അതിന്റെ ദോഷം മാറ്റാൻ പരിഹാരം കാണാൻ പണിക്കർ അന്വേഷിച്ചു പോയതാ ഞാൻ.
5: എന്നിട്ട് പണിക്കർ എന്ത് പറഞ്ഞു?
3: ലഗ്നത്തിൽ ചന്ദ്രൻ നീശഭംഗമില്ലാതെ നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ ഭാഗ്യാധിപനാണല്ലോ.
4: എനിക്കറിയില്ല.
3: പക്ഷെ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നാശാധിപനായ ബുധനുമായി ചേർന്നു. അതവിടെ നിൽക്കട്ടെ. കർമാധിപനായ രവിഷ്ണു കർമാധിപൻ രവി ശത്രുക്ഷേത്രത്തിലാണ്. ഭാഗ്യത്തിന് വ്യാഴം ഉച്ചനായി നിന്ന് ലഗ്നത്തെ വീക്ഷിക്കുന്നുണ്ട്. നാലാം ഭാവാധിപതി 12 ഉച്ച. ലഗ്നാധിപൻ കുജന്റെ എട്ടിലെ സ്ഥിതി എന്തെന്നറിയോ അമ്മാവന്? ആ നിക്കുക അമ്മാവനോട് ഇരിക്കുക. ദശാനാഥനായ ശുക്രന്റെ 6 സ്ഥിതി എന്താണെന്നറിയോ? അറിയാത്ത വെള്ളക്ക് ചൊറിയുമ്പോഴറിയോ? എന്തായാലും പ്രതിവിധികളൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്, അതൊക്കെ അങ്ങോട്ട് ചെയ്യണം.
0: കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും സന്തോഷിക്കാനുള്ള വകയുണ്ട് കേട്ടോ. പക്ഷെ അത് പൂജ കഴിഞ്ഞേ പറയൂ. ഇതൊക്കെ കേട്ട് ചേട്ടൻ അമ്മാവനോട് ദേഷ്യപ്പെടും. അമ്മാവൻ സദാനന്ദന്റെ പക്ഷത്തായിപ്പോ. പൊതുവേ അമ്മാവൻ ഇങ്ങനെയാണ്, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന പോലെ. സദാനന്ദന്റെ വഴിപാടിപ്പോ ദേ സ്കൂള് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിന്റെ മണിയടിച്ച് അഷ്ടദിക് പാലകർക്ക് വേണ്ടി തേങ്ങ ഉടച്ചു. ഇതൊക്കെ ചെയ്യാനും ഒരു കാരണമുണ്ട്. സ്കൂളിന് ജാതകദോഷം മാറാനാണ് ഇങ്ങനെയൊരു പൂജ. സ്കൂള് പൂട്ടാൻ സർക്കാർ നോക്കുന്നുണ്ട്, ലാഭകരമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ സാധാരണ മാഷ് പറയുന്ന എന്താണെന്നറിയോ? വാസ്തുശാസ്ത്ര പ്രകാരം സ്കൂളിന്റെ ദർശനം കിഴക്കോട്ടാണ് വരേണ്ടത്. എന്നാൽ ഇത് തെക്കോട്ടാണ്. തീർന്നില്ല പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് ഈ ഒരു പൂജ വരുന്ന ഒരാഴ്ച ഉണ്ടാകും. കൂടാതെ പ്രിൻസിപ്പൾ ഒരു ശയന പ്രദക്ഷിണം കൂടി വെക്കണം. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് മാഷ്. അബ്ദുള്ള മാഷിന്റെ മകളുടെ മൈലാഞ്ചിയാണ്. അത് ഗംഭീരമാക്കാൻ സാധാരണ മാഷിന്റെയും കൂട്ടരുടെയും ഒരു

0: മേളമൊക്കെ അങ്ങനെ ഗംഭീരമായി തന്നെ നടന്നു. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും പിരിയുന്നതിന് മുൻപ് തന്നെ അബ്ദുള്ള മാഷിന്റെ മകന് ഒരു ആക്സിഡന്റ് സംഭവിക്കും. അതിൽ ചെറിയൊരു പങ്ക് സദാനന്ദൻ മാഷിനും ഉണ്ട് കേട്ടോ. ആ ചടങ്ങിനെത്തിയപ്പോ തന്നെ മാഷിന്റെ മകനെ സദാനന്ദൻ തിരക്കുന്നുണ്ടായിരുന്നു. അവൻ പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ ഇപ്പോഴത് വേണ്ടിയിരുന്നില്ല എന്ന് സദാനന്ദൻ പറയുകയും ചെയ്തു. ശരിക്കും ഇപ്പോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് സദാനന്ദന് തോന്നി. ഈ പാട്ടിനും ഡാൻസിനും ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അന്ന് കണ്ട ആ പെൺകുട്ടിയില്ലേ സുമംഗല, അബ്ദുള്ള മാഷിന്റെ മകളുടെ വിവാഹത്തിനുണ്ടായിരുന്നു. സദാനന്ദൻ വീട്ടിൽ വിവരം പറയും. ചാക്കോ മാഷ് പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. നല്ല തറവാട്ടുകാരാണ്, സഹോദരൻ ഗോപിനാഥൻ വക്കീലാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ആലോചിക്കുമ്പോ അവർക്ക് സമ്മതമാണ്. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടെ ചെല്ലാൻ സദാനന്ദന്റെ ഏട്ടനും അമ്മാവനും അല്പം വിഷമമുണ്ട് കേട്ടോ. സംഗതി മറ്റൊന്നുമല്ല, അവിടെ ചെല്ലുമ്പോ ഈ സദാനന്ദൻ മാഷ് ജാതകം പൊരുത്തം എന്നൊക്കെ പറയും. തൽക്കാലം സദാനന്ദൻ മാഷും ചാക്കോ മാഷും കൂടി പോകാമെന്നാണ് സദാനന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്. ജാതകം ചേർന്നാൽ മറ്റുള്ളവരെയും കൂട്ടി പോകാമല്ലോ. അങ്ങനെ നാളെ രാവിലെ 9:30 പോകാൻ തീരുമാനിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഇതെങ്കിലും നടക്കണമെന്നാണ് കേട്ടോ. കൂടാതെ ജാതകവും ചേരണമെന്ന് സദാനന്ദൻ ഇപ്പോഴേ കണക്ക് കൂട്ടുകയാണ്. ശനിയാഴ്ച 9 രാഹു തുടങ്ങും.
1: അല്ല, രാവിലെ 9:30 ചാക്കുമാഷ് പറഞ്ഞു.
2: അതെ,
1: പക്ഷേ 9 രാഹു തുടങ്ങും.
2: അതിനെന്താ കാലത്തെ ഇവിടുന്ന് 8:30 ഇറങ്ങിയാ പോരെ.
1: പക്ഷെ ഇറങ്ങാൻ നേരത്തെ വല്ല കാക്കയെ പൂച്ചാണ് കണിയെങ്കി.
2: അതിന് നീ വിഷമിക്കണ്ട, ഞാൻ വരാവിടാ. കാലത്തെ നീ കുളിച്ചു കുറിയിട്ട് വരുമ്പോ ഞാൻ പൂമുഖത്തുണ്ടാകും ഇങ്ങനെ. അതെന്താ എന്നെ കണി കണ്ട കൊള്ളൂല്ലേ?
1: കൊള്ളും, പക്ഷെ എങ്ങനെ കൊള്ളും, എവിടുന്ന് കൊള്ളും, എത്ര കൊള്ളും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ.
2: എന്നാ നീ പോയാ വിഷുക്കളി ഞാനൂലേ വിളിച്ചോണ്ട് വാ. അല്ല പിന്നെ,
0: അമ്മാവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്തത് വേശ്യാസ്ത്രീകളെ ശകുനം കാണുന്നത് നല്ലതാണെന്ന്. നേരെ ഇരുട്ടുപോളം കാത്തു. സുഹൃത്തായ ഗോപാലിനെയും കൂട്ടി രാത്രിക്ക് രാത്രി വിഷുക്കണി ജാനുവിനെയും തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വഴിയിൽ വെച്ച് ഗോപാലിന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറാകും. അതിന് കാരണം ഗോപാലന്റെ മൂലമാണ്. മൂലം ജന്മനക്ഷത്രത്തിന്റെ കാര്യമാണ്. കാര്യം പറഞ്ഞു പറഞ്ഞതേ വിഷുക്കണി ജാനുവിന്റെ വീടെത്തിയിട്ടുണ്ട്. അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പച്ച വെളിച്ചം പുറത്തുണ്ടായിരുന്നു. പക്ഷെ ജാനു അത് കെടുത്താൻ മറന്നുപോയതാണ് കേട്ടോ. നാളെ രാവിലെ കൃത്യം 8:00 തറവാട്ടിലേക്ക് എത്തണമെന്ന് പറയും. വിഷുക്കണി ജാനു അത് ഏൽക്കുകയും ചെയ്യും. മാത്രമല്ല ഈ സമയത്ത് ഗോപാലൻ ആ വഴിയിൽ കാത്തു നിൽക്കാണ്. കാത്തു നിന്ന ഗോപാലനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. ദേ അങ്ങനെ നേരം പുലർന്നു. സദാനന്ദൻ പെണ്ണ് കാണാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കൃത്യം 8:00 സദാനന്ദൻ പുറപ്പെടാനായിട്ട് ഇറങ്ങും. അപ്പോഴാണ് ചേച്ചി കാണുന്നത്. ദേ വീടിന്റെ മുന്നിലേക്ക് ആ വിഷുക്കണി ജാനു വരുന്നത്. സദാനന്ദന്റെ സ്വഭാവം വെച്ച് സംഗതി പ്രശ്നമാകുമെന്ന് കരുതിപ്പോയി ചേച്ചി. ജാനുവിനെ തടയാനായി ഇറങ്ങി ഓടി ചെല്ലും. അവരറിയുന്നോ നമ്മുടെ സദാനന്ദൻ പറഞ്ഞിട്ടാണ് ജാനു എത്തിയതെന്ന്. ജാനുവിനെ കണി കാണാനായി കണ്ണുവടച്ചിറങ്ങി വരുന്ന സദാനന്ദൻ ഒന്ന് കണ്ണു തുറന്നു നോക്കും. കാണുന്നത് ജാനുവിനെ അല്ല, ചേച്ചി ഓടി പോകുന്നതാണ്. ജാനുവിന്റെ വരവ് അവിടെ ഒരു കോളിലക്കം തന്നെയാണ് കേട്ടോ.
3: അമ്മ ഇത് ആരെ കേറി വരണേ നോക്കി നിക്കട്ടെ, നിനക്ക് എന്തായാലും കാര്യം, വേഗം ഇറങ്ങി പോയിക്കോ. അമ്മാവനെ നിന്നെ കണ്ടാലുണ്ടല്ലോ.
4: ഓ അമ്മാവൻ, അമ്മാവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്.
3: സദാനന്ദ നീ ഇത് കേട്ടോ, അമ്മാവൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന്.
1: അമ്മായി വിഷമിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
3: നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട.
2: എന്താ എന്താ പ്രശ്നം?
3: വൃത്തിയായിട്ട മനുഷ്യൻ കുടുംബൂടാൻ നടക്കുന്നില്ലേ, ആരാ കാണിക്കാനാ? സത്യം പറ ഇവളോട് എന്തിനാ വരാൻ പറഞ്ഞത്?
2: എന്താ കല്യാണം നീ പറയണേ?
1: അമ്മാവിനെ നിന്നെ വിഷുക്കണി ജാനുവിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ?
2: ജാനോ എപ്പോ?
1: സമയം ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞു.
3: വിളിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വലിഞ്ഞുകാരി വന്നോളൊന്നുമില്ല. 50 അഡ്വാൻസ് തന്ന് കാലത്ത് 8:00 വരണമെന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞോണ്ട് വന്നതാ.
0: പിന്നീടാണ് അമ്മാവൻ ഓർക്കുന്നത് ശകുനശാസ്ത്രത്തിന്റെ കാര്യമൊക്കെ. എന്തായാലും തൽക്കാലം അമ്മാവനൊന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. സുമംഗലയെ കാണാനായി ചാക്കോമാഷും സദാനന്ദനും കൂടി എത്തിയിട്ടുണ്ട്. അവിടെ പെണ്ണിന്റെ ചേട്ടനും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പോ എല്ലാവരും എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇനി ജാതകത്തിലെ പൊരുത്തം കൂടി നോക്കണം. അത് എന്തായാലും ചേരുമെന്നാണ് സദാനന്ദൻ പറയുന്നത്. ഇനിയിപ്പോ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാകുമല്ലോ അല്ലെ?
1: എവിടെ വീട്? അല്ല, ചോദിക്കാനും പറയാനുള്ളതൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാതെ സുമംഗലയുടെ കൊച്ചച്ഛൻ വിസ്തരിച്ചു പറഞ്ഞേ. ചോദിക്കാത്ത എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചു പോയതാ. അതിങ്ങനെയായി പോയി. ടിവിയിൽ വരുന്ന നക്ഷത്രവാരബലമൊക്കെ കാണാറുണ്ടോ
5: ചിലപ്പോഴൊക്കെ?
1: ഒരു ചോദ്യം ചോദിച്ചോട്ടെ,
5: എളുപ്പമുള്ള ചോദിക്കോ.
1: ധനുക്കൂറില് എത്ര നക്ഷത്രമുണ്ട്?
5: ഒരു ക്ലൂ തരുവോ?
1: ഒറ്റ സംഖ്യയാണ്.
5: മൂന്നാണോ?
1: ഉത്തരം ശരിയാണ്. മനക്കപ്പള്ളി സദാനന്ദന്റെ വക ഒരു താലിമാല സമ്മാനമുണ്ട്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
4: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
1: അങ്ങനെ താലിമാല സമ്മാനമായി നൽകിയട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെയും ദൃഷ്ടിദോഷം ഒഴിഞ്ഞു മാറാൻ അന്ന് തന്നെ മുള കുഴിഞ്ഞടുപ്പിലിടും സദാനന്ദൻ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇന്ന് ആദ്യരാത്രി കൂടിയാണേ. ദാമ്പത്യ ബന്ധം തുടങ്ങേണ്ട ശാന്തി മുഹൂർത്തമാണ് ഇത്. എന്നാൽ സദാനന്ദൻ പഞ്ചാംഗം നോക്കിയപ്പോ അതിന് ഇനിയും സമയമുണ്ട്. 15 ദിവസവും 3 വിനാഴികയും കഴിയണം. അതിനു മുൻപുള്ള ഒരു സ്പർശനം പോലും അവർക്ക് ദോഷമാണെന്നാണ് സദാനന്ദൻ പറയുന്നത്. അതുകൊണ്ട് ഈ രാത്രി മുഴുവൻ സംസാരിച്ചിരിക്കാനാണ് തീരുമാനം. വീട്ടിലേക്കൊരാളെത്തിയിട്ടുണ്ട്, സദാനന്ദന്റെ അളിയൻ ദിവാകരൻ. അങ്ങ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ആളിത്തിരി പൊങ്ങച്ചാണ് കേട്ടോ. വന്ന പാടെ മറ്റൊരു കാര്യം കൂടി അലിയൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മകളായ അച്ചുവിന്റെ കല്യാണം. ദിവാകരൻ ഭാര്യ ദേവൂട്ടിയോട് ഇക്കാര്യം പറയുമ്പോൾ അവർക്കതിന് സമ്മതമല്ല. കാരണം അച്ചു പഠിക്കുകയാണ്, പിന്നെ വീടുപണി നടക്കുന്നു, അതങ്ങോട്ട് കഴിഞ്ഞിട്ടുമില്ല. അതൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ച് വിവാഹം നടത്താമെന്നാണ് ദിവാകരൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിവാകരനാണെങ്കിൽ ചെക്കന്റെ ജോലിയും സ്വത്തും ഒക്കെ കണ്ടു മയങ്ങിയിട്ടാണ് ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്. വീട്ടിലും മറ്റാർക്കും ഇതിൽ അത്ര താല്പര്യമില്ല. കാരണം അച്ചുവിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, അവൾ പഠിക്കുകയാണ്. ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടോ. ദിവാകരൻ ഗൾഫിൽ നിന്ന് വരുന്ന വഴി ഒറ്റപ്പാലത്ത് ചെക്കന്റെ വീട്ടിൽ കയറി എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ തൽക്കാലം സദാനന്ദനോട് ഇക്കാര്യം പറയേണ്ടെന്നാണ് ദിവാകരന്റെ തീരുമാനം. അതെന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ അറിയുമ്പോൾ സദാനന്ദൻ ജാതകവും മറ്റും നോക്കി ആകെ പ്രശ്നമാകുമെന്നാണ് ദിവാകരൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സുമംഗലയ്ക്ക് വളരെയധികം സങ്കടം. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണ്. സുമംഗല റൂമിലെത്തുമ്പോൾ അളിയൻ എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും. സദാനന്ദനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും സുമംഗലയ്ക്ക്. ഗൾഫിലെ കുറച്ച് പൊങ്ങച്ച മാത്രമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് സദാനന്ദൻ പറയുകയും ചെയ്യും. സദാനന്ദന് വിശ്വാസം ഇത്തിരി കൂടുതലാണെന്നാണ് സുമംഗല പറയുന്നത്. അത് ശരിക്കും തന്റെ നാളിന്റെ പ്രത്യേകതയാണെന്ന് സദാനന്ദന്റെ വാദം. എന്തു തന്നെയായാലും സുമംഗലയ്ക്ക് സദാനന്ദനിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാൻ കഴിയുന്നില്ല.
8: നമ്മൾ തമ്മിൽ ഒരു ഒളിമറ വേണോ?
9: പറഞ്ഞ ചോദിക്കാനും പറയാനൊന്നും പോവില്ലാന്ന് എനിക്ക് വാക്കു തരണം. സതുവേട്ടനോട് പറയണ്ടെന്ന് അളിയൻ പറഞ്ഞതാ. പക്ഷെ എനിക്കെന്തോ മനസ്സിലടക്കാൻ പറ്റണില്ല. അശ്വതിയുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും.
10: ഞാൻ അറിയണ്ടോ? എന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ.
9: പറയണ്ടെന്ന് വെച്ചിട്ട് തന്നെയാ. സതുവേട്ടൻ അറിഞ്ഞ നാളെ നക്ഷത്രമൊക്കെ നോക്കി എന്തെങ്കിലും കൊനിഷ്ട് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ. ചെക്കൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളത്രേ.
10: ചെക്കന് വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ പെൺകുട്ടി നമ്മടെ, അവളുടെ ജീവിതം വേറൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഒന്നും നോക്കാണ്ട എങ്ങനെയാ?
9: അത് സതുവേട്ടൻ മാത്രം ആലോചിച്ച് പോരല്ലോ. മറ്റുള്ളവർക്കില്ലാത്ത ടെൻഷൻ എന്തിനാ സതുവേട്ടന്?
10: മറ്റുള്ളവരെ പോലെ അല്ല എനിക്ക് അവള്. ചേച്ചി പെറ്റിട്ടെന്നുള്ളൂ, അളിയന്റെ അല്ല. ദൈ നെഞ്ചി കിടന്ന അവള് വളർന്ന് ഈ വിരലിൽ തൂങ്ങി അവള് പിച്ചുവച്ച് അറിയോ? എന്തിനാ പതുക്കണേ?
9: ഇത് തന്നെയാ ഞാൻ പറയാൻ മടിച്ചേ. അവരെന്താ വെച്ചാ ആയിക്കോട്ടെ. സതുവേട്ടൻ എതിരൊന്നും പറയാൻ പോണ്ട.
10: നിനക്കതൊക്കെ പറയാം.
9: സാരില്ല, കുഞ്ഞുമാമന്റെ സ്ഥാനത്ത് നിന്ന് സന്തോഷായിട്ട് ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാം. എതിരായിട്ടൊന്നും പറയണ്ട.
1: അങ്ങനെ സദാനന്ദന്റെ എതിർപ്പുകളൊന്നും കൂടാതെ അച്ഛന്റെ നിശ്ചയമായി. ചെക്കൻ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ജാതകം കൈമാറാനുള്ള സമയമായി. നിലവിളക്ക് തെളിയിച്ച് ചേച്ചി ദേവൂട്ടി തിരിയുമ്പോൾ കാല് തട്ടി വീണുപോകും താഴേക്ക്. അതുമാത്രമല്ല, നിശ്ചയക്കുറിപ്പ് വായിക്കുന്നതിന് മുമ്പ് അമ്മാവനൊന്ന് തുമ്മും. ജാതകം വായിക്കാനായി എടുക്കുമ്പോൾ പണിക്കരുടെ കണ്ണാടി എവിടെയാണെന്ന് പരതും. ഇതൊക്കെ കണ്ട് സദാനന്ദന് ആകെ പരവേശത്തിലാണ്. ഉടൻ തന്നെ ദിവാകരൻ ആ ജാതകം വാങ്ങി അങ്ങ് വായിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നിലവിളക്കിലെ ഒരു തിരി അണയുന്നത്. ഇതൊന്നും കണ്ടു നിൽക്കാൻ സദാനന്ദനാവില്ല.
10: എന്താ പണിക്കരുത്? മംഗളകർമ്മങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് കാണുന്ന നിമിത്തങ്ങള് സൂക്ഷ്മമായിട്ട് നോക്കണമെന്നല്ലേ നിമിത്ത ശാസ്ത്രജ്ഞ പറഞ്ഞിരിക്കുന്നത്? ചടങ്ങ് തുടങ്ങിയപ്പോ മുതൽ കണ്ടു തുടങ്ങിയതാ ഒരു അവശകനങ്ങള് ഒക്കെ കണ്ട് കണ്ണടച്ച് കടിച്ചു പിടിച്ച് നിൽക്കായിരുന്നു. ഇനി എനിക്ക് വയ്യ.
11: എന്താണ് ആ കാര്യം?
10: ദാ നിലവിളക്കിലേക്ക് നോക്ക്. ദാ കണ്ടില്ലേ, നിശ്ചയക്കുറിപ്പ് കൈമാറുന്നതിന് മുമ്പേ ഒരു തിരി കിട്ടു. ഇപ്പൊ ആറേ ഉള്ളൂ. ആറെന്ന് പറയുന്നത് കാലന്റെ നമ്പർ അല്ലേ?
12: പിന്നെ കാലൻ നമ്പർ പ്ലേറ്റ് കഴുത്ത് കെട്ടി തൂക്കിട്ട് നടക്കല്ലേ? വെറുതെ ഓരോ വിട്ടിത്തരം പറയാതിരിക്കുന്ന പച്ചളിയ.
10: അങ്ങനെ ചിരിച്ചു തള്ളാൻ വരട്ടെ. വധുവിന്റെ ചെറിയമ്മാവനല്ലേ അദ്ദേഹം? പറഞ്ഞത് വിട്ടിതാണെന്ന് എനിക്ക് തോന്നണില്ല. വന്നപ്പോ മുതൽ ഓരോ ദുശ്ശനങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വരന്റെ വല്യമ്മാവനെന്ന നിലയ്ക്ക് വിശദമായിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയെന്നാ എന്റെ അഭിപ്രായം. എന്താ ചന്ദ്രശേര?
13: വല്യളിയന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ദിവാര.
1: എല്ലാവരും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ബന്ധമുപേക്ഷിച്ചിട്ടുള്ളൊരു പോക്കല്ല, ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് മാത്രം. ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് സുമംഗലയ്ക്ക് വല്ലാത്ത പേടി തോന്നും. സദാനന്ദനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ദിവാകരൻ ആകെ സമനില തെറ്റി നിൽക്കുകയാണ്. ഒപ്പം സുധാകരന്,
10: എന്റെ മോളുടെ ജീവിതം തകർത്തപ്പോ സന്തോഷായോ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇതിവിടെ വരെ എത്തിച്ചെന്നറിയോ? മിണ്ടിപ്പോരുത്. നീ ചിരിച്ചോണ്ട് വന്ന് നിൽക്കുന്ന കണ്ടപ്പം ഇങ്ങനെ കഴുത്തറക്കാനാണ് കരുതിയില്ലടോ? പറഞ്ഞോടത്തോളം മതി. ഇതിന് കേമായിട്ട് നീ ഇനി എന്ത് പറയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എന്റെ മറ്റേടത്തെ ശാസ്ത്രവും തേങ്ങാക്കൊലിയും കൊണ്ട് എന്റെ മോളുടെ കല്യാണം എങ്ങാനും മുടങ്ങിയാലുണ്ടല്ലോ. എന്റെ എന്റെ മോളുടെ ശമം ഞാൻ തിരിക്കണം നിന്നെ കൊണ്ട്. എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ഇങ്ങനെ ഒരു കോമാളി ജന്മം?
1: സദാനന്ദനാകെ വിഷമത്തിൽ തന്നെയാണ്. അച്ഛന് വേണ്ടി ആരും അറിയാതെ ഒരുപാട് പൂജയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചു. അതൊക്കെ പിഴച്ചു. വരുന്നത് വിധി പോലെ വരട്ടെയെന്ന് സുമംഗല പറയും. പക്ഷേ അങ്ങനെ വിധിക്ക് വിടാൻ സദാനന്ദൻ തയ്യാറല്ല. നാളെ തന്നെ പണിക്കരെ കാണാനാണ് സദാനന്ദന്റെ തീരുമാനം. സുമംഗല ഒരഭിപ്രായം പറയുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഒരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയാകുന്നത് കണ്ടു നിൽക്കാനാവില്ല. ഇവിടെ ഇങ്ങനെ ഒരു കുറ്റം കേട്ട് കഴിയുന്നതിൽ നല്ലത് മറ്റൊരു വീടെടുത്ത് മാറുന്നതാണ്. അവരുടെ ഇല്ലായ്മയും എല്ലാം മറ്റാരും അറിയാതെ ഒരു ചെറിയ വീട്, അത് ശരിയാണെന്ന് സദാനന്ദനും തോന്നും. ഗോപാലന്റെ സഹായത്തോടെ ഒരു വീട് കണ്ടെത്തും. വീട് കാണാൻ പണിക്കരെയും കൊണ്ടാണ് പോകുന്നത്. മനക്കപ്പള്ളി തറവാടിന്റെ അത്രയില്ലെങ്കിലും നല്ലൊരു തറവാട്. പണിക്കര് പറയുന്നത് മുറ്റത്തൊരു തുളസിത്തറ വേണമെന്നാണ്. കൂടാതെ ഒരു ഗണപതി ഹോമം കൂടി നടത്തണം. ആ വീടൊക്കെ നോക്കി നടത്തുന്ന കാര്യസ്ഥൻ ബീരാനാണ്. ബീരാനും തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സദാനന്ദന്റെ തറവാട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കും. ഇന്ന് വരെ ആ തറവാട്ടിൽ നിന്ന് ആരും അങ്ങനെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. പിന്നെ വാടക വീട്ടിൽ നിന്നൊരു മാറ്റം പതിയെ ഉണ്ടാകുമെന്നാണ് സുമ പറയുന്നത്. ചേച്ചി ദേവൂട്ടിയും സുധാകരനും സദാനന്ദൻ മാറി താമസിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അവർക്കൊക്കെ വല്ലാത്ത വിഷമമാണ്. എല്ലാം പതിയെ മാറുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, സുധാകരൻ അപ്പോഴത്തെ ദേഷ്യത്തിന് സദാനന്ദനെ തല്ലിയിട്ടുണ്ടായിരുന്നല്ലോ. അതില് സുധാകരന് നല്ല സങ്കടമുണ്ട്. സദാനന്ദന് ചേട്ടനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സദാനന്ദന് എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം ആ വീട്ടിൽ നിന്ന് എടുത്തോളാൻ ചേട്ടൻ പറയുന്നുണ്ട്. സദാനന്ദന് ഒന്നും ആവശ്യമില്ല, മുത്തശ്ശന്റെ ആ ക്ലോക്ക് മാത്രം മതിയെന്നാണ് പറയുന്നത്. എന്നാലും അങ്ങനെയല്ലോ, ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം ചേട്ടനാണ് എത്തിച്ചു നൽകുന്നത്. മനക്കപ്പള്ളി തറവാട്ടിൽ നിന്നും സദാനന്ദൻ അങ്ങനെ മാറി താമസിക്കും. വർഷങ്ങൾ കടന്നുപോയി. സദാനന്ദനും സുമയ്ക്കും ഒരു പെൺകുട്ടിയുണ്ടായി, സൗമ്യ. അംഗനവാടിയിലാണ് ഇപ്പൊ പഠിക്കുന്നത്. സുമയിപ്പോ അവക്ക് പിന്നാലെ ഓട്ടം തന്നെയാണ് ഓട്ടം. മോളെപ്പോഴും അയൽക്കാരൻ ബീരാന്റെ വീട്ടിലാണ് കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തിലാണ്. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയെങ്കിലും സദാനന്ദന് വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. കുട്ടിക്കും അത്യാവശ്യം ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ സദാനന്ദൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ കുറച്ച് ശീലങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. രാവിലെ സദാനന്ദൻ എവിടെ പോകുമ്പോഴും സുമ ഒരുകൂടം വെള്ളവുമായി ശകുനം നിൽക്കണം. അതും ഐശ്വര്യമാണെന്നാണ് സദാനന്ദന്റെ വിശ്വാസം. രാഹു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് സ്കൂളിലെത്തണം. ഇന്ന് എയോ വരുന്ന ദിവസമാണ്. പതിവ് പോലെതേ സുമ ഒരു കുടം വെള്ളവുമായിട്ട് ശകുനം നിൽക്കുന്നുണ്ട്. മുന്നിലേക്ക് നടന്നു പോകുന്ന സദാനന്ദനെ എന്തോ പെട്ടെന്ന് ഓർത്തിട്ട് സുമ പിറകെ വിളിക്കുന്നുണ്ട്. പിന്നിൽ നിന്ന് വിളിക്കുന്നതും അശുഭ ലക്ഷണമാണേ. അതുകൊണ്ട് സദാനന്ദൻ തിരികെ എത്തി ദേഷ്യത്തോടുകൂടി മന്ത്രമൊക്കെ ചൊല്ലി ഒരു തുളസിയിലെ നുള്ളി വായിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് സദാനന്ദന്റെ മനസ്സ് പറയുന്നത്. ഗേറ്റ് കടന്നതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരാള് കോടാലിയും കൊണ്ടുപോകുന്നത്. അതും ഒരു ദുശകനം തന്നെയാണ്. എന്തോ ഒരു ദുസൂചന. സ്കൂളിലതേ എയോ എത്തിയിട്ടുണ്ട്. സ്കൂളില് ബെല്ലടിച്ചിട്ടും ക്ലാസ് തുടങ്ങിയിട്ടും സദാനന്ദൻ മാഷ് മാത്രം എത്തിയിട്ടില്ല. ആദ്യത്തെ പീരീഡ് കഴിയാറാകുമ്പോഴേക്കും കയ്യിലൊരു തേങ്ങയൊക്കെ ആയിട്ട് മാഷെത്തും. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റുള്ള മാഷുമാർക്കറിയാം. അതുകൊണ്ട് തന്നെ അത് തടയാനായിട്ട് അവർ ഓടി എത്തുമ്പോഴേക്കും തേങ്ങ സ്കൂളിന്റെ പടിക്കൽ ഉടച്ചു കഴിയും. ഇത് എയോ കണ്ടുകൊണ്ടുവരും. സമയം ഇത്രയും താമസിച്ചു. മാത്രല്ല, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അത് കുട്ടികളും പഠിക്കില്ലേ. സദാനന്ദൻ മാഷിനെ കുറിച്ച് പലതരത്തിലുള്ള പരാതികളും എയ്യോയ്ക്ക് കിട്ടിയിട്ടുണ്ട്.
11: അല്ലെങ്കിൽ തന്നെ പിടിഎയുടെ കംപ്ലൈന്റ് നിങ്ങളെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളെ സ്കൂളിൽ പരിസ്ഥിതി പഠിപ്പിക്കാനാണോ അതോ അന്ധവിശ്വാസം പഠിപ്പിക്കാനാണോ വരുന്നത്?
14: സാർ അങ്ങനെ ചോദിക്കരുത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല.
11: താൻ എന്നെ പ്രപഞ്ച സത്യം ഒന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ പഠിച്ച് അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
14: ക്ഷമിക്കണ സാർ, ഞാനത് വിശ്വസിക്കില്ല. അങ്ങനെ മുഴുവൻ അരച്ചു കലക്കി പഠിക്കണമെന്ന് ആരെ കൊണ്ടും പറ്റില്ല. സാർ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മനുഷ്യൻ വിദ്യാർത്ഥിയാണ്, സ്റ്റുഡന്റ്. എന്നാണ് നീതി സാരം. സാറിനറിയാത്തൊരു സത്യം ഞാൻ പറയാം. ഈ സ്കൂളിനിപ്പൊ വ്യാഴപ്പഴയാ.
11: എന്നാൽ എനിക്കറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോ 7.5 യു ആർ സസ്പെൻഡ് ഫോർ 6 മന്ത്സ്.
1: എയ്യോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ പൂജയൊക്കെ കഴിപ്പിച്ചു. അതെ, ഇങ്ങനെയായി. പക്ഷെ സദാനന്ദം പറയുന്നത് എന്താണെന്നറിയോ? സുമയപ്പോ പിറകിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേ സദാനന്ദൻ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന്. ഇനി 6 മാസം എങ്ങനെ തള്ളി നീക്കും, അതാണ് സുമയുടെ ടെൻഷൻ. എല്ലാത്തിനും ഒരു പരിഹാരം വേണമെന്ന് സദാനന്ദനും തോന്നി. അതിന് പണിക്കരെ ഒന്ന് കാണാനാണ് സദാനന്ദന്റെ തീരുമാനം. അപ്പോഴാണ് സുമംഗല പറയുന്നത്, സദാനന്ദന്റെ ആ പണിക്കരല്ലേ, അദ്ദേഹം മരിച്ചു. സദാനന്ദന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു ഞെട്ടല് തന്നെയാണ്. താളം തെറ്റുന്നത് പോലെ. തറവാട്ടിലെല്ലാരും സദാനന്ദന്റെയും സുമംഗലയുടെയും അവസ്ഥയിൽ വളരെ വിഷമത്തിലാണ്. അളിയന് ഗൾഫിലെ ജോലിയൊക്കെ നഷ്ടമായി. ഇപ്പോ ഫുൾ ടൈം മദ്യപാനമാണ്. അപ്പോഴാണ് ദേവൂട്ടി മകൾ അച്ചുവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു ഒരുപാട് കരഞ്ഞു തളർന്നാണ് അവിടെ വന്നത്. ദിവാകരന്റെ നിർബന്ധത്തിൽ കഴിഞ്ഞ ആ വിവാഹമില്ലേ, അത് നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിരുന്നത്.
9: വൈകിട്ട് എത്തിയതാ വീട്ടില്, എല്ലാരെയും കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കൊണ്ടുവന്നതാ ഞാൻ.
15: ഇങ്ങനെ കരയാൻ വേണ്ടും
9: കുട്ടികളുണ്ടാവാത്തത് ഇവളുടെ കുഴപ്പാണെന്നും പറഞ്ഞ് എന്നും തല്ലും വഴക്കുമായിരുന്നു അത്ര. ആരോടും ഒന്നും പറയാതെ ഇത്രയും നാളും ചങ്കില് തീയും കൊണ്ട് നടക്കായിരുന്നെന്റെ മോള് സഹിക്കാതായപ്പോ ഇറങ്ങി പോന്നത്. ആളുകള് കൊത്തിക്കൊണ്ടോ നിക്കണ ചെക്കന്റെ കൈയും കാലും പിടിച്ച് കെട്ടിച്ചയച്ചതല്ലേ അച്ഛൻ, എന്നിട്ട് പെന്തൊന്നും മിണ്ടാത്തത്. അന്നേ സദാനന്ദം പറഞ്ഞതാ ദൂഷകനാണ് ഈ കല്യാണം വേണ്ടെന്ന്, കേട്ടില്ല. എന്നിട്ടിപ്പോഴോ
16: എന്റെ ഭഗവാനെ, ഇങ്ങനെ തീച്ചുളേറിട്ട് ദഹിപ്പിക്കാൻ മനക്കപ്പുള്ളി തറവാട്ടിലെ സന്തതികൾക്ക് എന്ത് ശാപാവെന്ന് ഭവിച്ചേക്കണേ.
1: സദാനന്ദൻ മരിച്ചു. സുമയും മകളും കരയുകയാണ്. സ്കൂളിൽ നിന്ന് അധ്യാപകരും കുട്ടികളും മൃതദേഹം കാണാനായി എത്തിയിട്ടുണ്ട്. തറവാട്ടിൽ നിന്ന് മാത്രം ആരെയും കണ്ടില്ല. മൃതദേഹം കാണാനെത്തിയ ടീച്ചറും കുട്ടികളും കരയുന്നുണ്ട്. ടീച്ചർ കാലുവഴുതി മൃതദേഹത്തിന്റെ തോളിലേക്ക് വീഴും. സദാനന്ദൻ മാഷിന്റെ മൃതദേഹത്തിന്റെ കാല് ചെന്ന് തട്ടുന്നത് ചാക്കോ മാഷിന്റെ നടുവിനാണ്. പക്ഷേ അത് ചാക്കോ മാഷല്ല, സുമയാണ്. സദാനന്ദൻ മാഷ് രാത്രി സ്വപ്നം കാണുകയാണ്. സുമയെ ചവിട്ടി കട്ടിലിൽ നിന്ന് താഴേക്കിടും. സ്വന്തം മരണമാണ് സദാനന്ദൻ സ്വപ്നം കാണുന്നത്. ഇന്ന് ആ പണിക്കരുടെ ബോഡി കാണാൻ പോയപ്പോഴേ സുമയ്ക്ക് തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പോ സസ്പെൻഷനാണല്ലോ, അതുകൊണ്ട് തന്നെ വീട്ടിലെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി വീട്ടിൽ പത്രം നിർത്തലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് സദാനന്ദൻ പത്രം വായിക്കാനായിട്ട്. അവിടെ എത്തുമ്പോ ഗോപാലന്റെ കയ്യിലാണ് പത്രം. സദാനന്ദനെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു LIC ഏജന്റ് ഉണ്ട്, ഒരു പോളിസി എടുക്കാനൊക്കെ ആവശ്യപ്പെടും. പക്ഷേ സസ്പെൻഷൻ കഴിയട്ടെ എന്നാണ് സദാനന്ദൻ പറയുന്നത്. ദേ ഗോപാലൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വാർത്ത കൂടി കാണും. ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യൻ ആ നാട്ടിലെത്തിയിട്ടുണ്ട്. മരണം വരെ പ്രവചിക്കുന്ന ആളാണ് മണ്ണുണ്ണിക്കാവ് കൃഷ്ണനുണ്ണി. കൂടുതൽ വിവരങ്ങളൊക്കെ പത്രത്തിൽ നോക്കും. എന്നിട്ട് കൃഷ്ണനുണ്ണിയെ കാണാനായി സദാനന്ദൻ ഹോട്ടലിലെത്തി അന്വേഷിക്കും.
17: നാമധേയം സദാനന്ദ്, പക്ഷേ നാൾ ഇതുവരെ ആനന്ദം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. മനസ്സെന്നും നെരിപ്പോടുപോലെ നീറിപ്പുകയുകയാണ്. തന്റെ ജന്മദോഷം കൊണ്ട് ഒരു പ്രാണിക്ക് പോലും ദോഷമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അല്ലേ?
14: അതെ.
17: ഇപ്പോഴെന്താണ് അറിയേണ്ടത്?
14: എല്ലാം അറിയണം. സുഖദുഃഖകരം കർമ്മ ശുഭാശുഭാ മുഹൂർത്തജം ജന്മാന്തരേബി തൽക്കുര്യാ ബലം തസ്യനേയ പിവ എന്നാണല്ലോ.
17: ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ?
14: ഇല്ല, മുത്തശ്ശൻ ചൊല്ലി കേട്ടിട്ടുള്ളതാ.
17: ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ?
14: ഉണ്ട്.
17: എന്തെങ്കിലും ഒരു ദക്ഷിണയുടെ തട്ടിലേക്ക് വെച്ചോളൂ. ഇത് എഴുതിച്ചിട്ട് എത്ര കാലമായി?
14: 5-8 കൊല്ലമായിട്ടുള്ളൂ.
17: കണ്ടപ്പോഴേ തോന്നി.
14: ചെറുപ്പത്തില് മുത്തശ്ശൻ എഴുതിച്ച ജാതകം എവിടെയെന്ന് ആർക്കൊരു നിശ്ചയമില്ല. മുത്തശ്ശൻ ആരെയും അത് കാണിച്ചിട്ടില്ല.
17: മുത്തച്ഛൻ ബഹുജ്ഞാനിയായിരുന്നല്ലേ, ദീർഘദർശി.
14: ജ്യോത്സ്യത്തിലൊക്കെ കുറച്ച് പിടിപാടുള്ള ആളായിരുന്നേ.
17: ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ജാതകം സദാനന്ദൻ കാണരുതെന്ന നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളൂ.
14: അതെന്താ അങ്ങനെ പറഞ്ഞു?
17: പറയാം, സത്യമേ പറയൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. കണ്ണടച്ച് ശനീശ്വരനെ ധ്യാനിച്ചോളൂ. വ്യയാധിപനായ ചൊവ്വയുടെ ദശാകാലത്ത് അഷ്ടമാധിപ അപഹാരത്തിൽ അഷ്ടമാധിപ ചിത്രത്തിൽ അഷ്ടമിയും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിനത്തിലെ അവസാന നാഴികയിൽ മരണം.
1: അങ്ങനെ ഒരു പ്രവചനം സദാനന്ദന് താങ്ങാനാവില്ല. അംഗനവാടിയിൽ പഠിക്കുന്ന മകൾ സുമ ഇതുവരെ അടിസ്ഥാനമൊന്നും ആയിട്ടില്ല. സ്വന്തമായ ഒരു ഭൂമിയോ വീടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇപ്പൊ ജോലിയും നഷ്ടപ്പെട്ടു. മാത്രമല്ല പണിക്കർ എഴുതി തന്ന ജാതകത്തിൽ സദാനന്ദന്റെ ആയുസ് 86 വയസ്സാണ്. സദാനന്ദന്റെ മരണം പ്രവചിച്ചപ്പോൾ ഇനി അതെത്ര ദിവസമാണെന്നറിയണ്ടേ? ആ വെള്ളിയാഴ്ചക്കിനി 1 മാസവും 13 ദിവസവും മാത്രമാണുള്ളത്. പണിക്കർക്ക് സദാനന്ദന്റെ ജാതകവെഴുത്തിൽ പിഴച്ചു എന്നാണ് കൃഷ്ണനുണ്ണി പറയുന്നത്. മാത്രമല്ല ഇതിന് ചില പരിഹാരക്രിയകളൊക്കെ ചെയ്യേണ്ടതായുണ്ട്. അതിന് കുറെ പണം ചിലവാകും. മാത്രമല്ല സദാനന്ദന്റെ കയ്യിൽ ഇപ്പോൾ അത്രയും പണമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവ് ചെയ്യാന്ന് കൃഷ്ണനുണ്ണി പറയും. ഇപ്പോ ഉള്ള പൈസ തന്നിട്ട് പൊയ്ക്കോളാനും പറയും. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 2000 രൂപ കൃഷ്ണനുണ്ണിക്ക് നൽകി സദാനന്ദൻ പോവുകയാണ്. സദാനന്ദൻ നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ കാത്തിരിക്കുന്നത് മറ്റൊരു മരണ വാർത്തയാണ്. അയൽക്കാരനായ ബീരാൻകുട്ടി മരിച്ചു. രാവിലെ കൂടെ കണ്ടതാണ് സദാനന്ദൻ അയാളെ. സദാനന്ദൻ വീട്ടിലേക്ക് എത്തുമ്പോൾ മയ്യത്തതേ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. സദാനന്ദൻ ഇപ്പോ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്.
9: അഭിസ്ഥയുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് 10-40 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒന്നും പാടില്ലാത്ര. കാലിനാവതില്ലാത്ത അനജ്മനെ കൊണ്ട് ആ പാവനി എങ്ങനെയാ ജീവിക്ക?
14: ജീവിക്കാതെ പിന്നെ അതിനുള്ള ധൈര്യം അവർക്ക് ഈശ്വരം കൊടുക്കും. അല്ലെങ്കിലും മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ.
18: നമ്മള് മരിക്കും അച്ഛാ.
14: എല്ലാവരും മരിക്കും.
9: ഒരുമിച്ച് അങ്ങോട്ട് പോവാച്ചാ കൊഴപ്പില്ല. ഇതിപ്പോ ഒരാളെ ഇട്ടേച്ച് ഒരാള് പോണത് കഷ്ടം തന്നെയാ. എന്റെ അമ്മയുടെ വിഷമം ഇപ്പഴാ ഞാൻ ഓർക്കണേ. അച്ഛൻ പോയിട്ടു ഞങ്ങളെ വളർത്താൻ എത്ര സഹിച്ചിട്ടുണ്ടാവും പാവോ. തറവാട്ടിന്ന് എല്ലാരെയും വിട്ടു പോന്നപ്പോ തന്നെ എന്തായിരുന്നു നമ്മുടെ വിഷമം. അപ്പൊ പിന്നെ
8: തറവാട്ടിലൊന്ന് പോണം, എല്ലാവരും ഒന്ന് കാണണം. അതുവഴി ചിനക്കത്തൂരും തൃപ്പംകുന്നത്തും തിരുവല്ലാമലയും ഗുരുവായൂരും ചോട്ടാനിക്കരയും പള്ളത്താങ്കുളങ്ങരയും
9: പിന്നെ വീഗാലാൻഡിലും ഡ്രീം വേൾഡിലും ഒക്കെ പോ അല്ലേ അച്ഛാ. അച്ഛ സമ്മതിച്ചു, നമ്മുടെ പുന്നാരാച്ചന് നമുക്കൊരു ഉമ്മ കൊടുക്കാം.
1: സദാനന്ദന്റെ ഉള്ളിലുള്ള ആ രഹസ്യം അറിയാതെ സുമയും മകളും ഒരുപാട് സന്തോഷത്തിലാണ്. സദാനന്ദൻ ആരെയും ഒന്നും അറിയിക്കാതെ ഉരുകി തീരുകയാണ്. തറവാട്ടിലേക്ക് എത്തും. തറവാട്ടിലും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. തറവാട്ടിലെത്തി മുത്തച്ഛന്റെയും അച്ഛന്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ പ്രാർത്ഥിക്കും. എന്നിട്ട് തറവാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുക്കും. എല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ സദാനന്ദന് ഒറ്റയ്ക്കൊരു ഫോട്ടോ വേണോ എന്ന് പറയും. അതെന്തിനാ ഒറ്റയ്ക്കൊരു ഫോട്ടോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ മുകളിലേക്ക് എത്രയും പെട്ടെന്നൊരു പ്രമോഷന് സാധ്യതയുണ്ട്, അപ്പോ പത്രത്തിൽ കൊടുക്കാനാണെന്ന് സദാനന്ദൻ പറയും. അമ്മാവൻ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ എത്രയും വേഗം ഇവന് മുകളിലേക്ക് പ്രമോഷൻ കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ ഫോട്ടോ മറ്റൊന്നിനുമല്ല, സദാനന്ദൻ മരണപ്പെട്ട് കഴിയുമ്പോൾ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സദാനന്ദൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കും. അപ്പോ ഒന്ന് ചിരിക്കാനായി ആ ഫോട്ടോഗ്രാഫർ പറയും. നോക്കുമ്പോ സൈഡിൽ സുമയും മകളും ഉണ്ട്. അവരെ കാണുമ്പോ അറിയാതെ സദാനന്ദന്റെ കണ്ണ് നിറഞ്ഞു പോകും. സഹിക്കാനാവില്ല. ആ കണ്ണ് നിറയുന്നത് കാണുമ്പോ സുമ അരികിലെത്തി ആ കണ്ണ് തുടച്ചു കൊടുക്കും.

0: ഒരുപാട് ശ്രമിച്ച് അങ്ങനെ സദാനന്ദന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചു കേട്ടോ. ദേ സദാനന്ദൻ സ്കൂളിൽ തിരികെ എത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റൊരു തീരുമാനം എടുത്തിട്ടാണ് സ്കൂളിലേക്കുള്ള ആ വരവ്. പ്രിൻസിപ്പലിനെ കണ്ടു, VRS എഴുതി പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിന് ആ ഒരു തീരുമാനത്തോട് അത്ര വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഇത് ആവശ്യമുണ്ടോ എന്നാണ് പ്രിൻസിപ്പലിന്റെ ചോദ്യം. അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് സദാനന്ദൻ പറയും. മാത്രമല്ല, കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു മാഷിന് ഒരു സമ്മാനമായിട്ടാണ് എത്തുന്നത്. അതും ആ മാഷിന്റെ കല്യാണത്തിന്. മാഷിന്റെ കല്യാണത്തിന് ഇനി ഒരു മാസം കൂടിയുണ്ട്. പക്ഷെ മുൻകൂട്ടി കൊടുക്കുകയാണ്. കാരണം ആ കല്യാണത്തിന് കൂടാൻ സദാനന്ദൻ മാഷിന് പറ്റുമെന്നറിയില്ല. അതിന്റെ കാരണമായി അവരോട് പറയുന്നത് കേന്ദ്രത്തിലേക്ക് ഒരു വിളി വന്നിട്ടുണ്ടെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. സുമ പൂജാമുറി എല്ലാം വൃത്തിയാക്കുമ്പോൾ സദാനന്ദൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ആ മരണപത്രിക സുമയുടെ കയ്യിൽ കിട്ടും. കുറച്ചു സമയത്തിനകം സദാനന്ദൻ എത്തും.
1: രണ്ടു മൂന്ന് മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങളും പശുവിനുള്ള തീറ്റയും ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഓടണ്ടല്ലോ.
2: അതെ, ഒരു മാസവും 13 ദിവസവും കഴിയുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇത്? എന്താ ഒന്നും മിണ്ടാത്തെ?
1: അറിഞ്ഞ നീ വിഷമിക്കുന്നു കരുതിയ ഒളിച്ചു വെച്ചത്. മാത്രല്ല, നിന്നോട് പോലും ഈ സത്യം പറയരുതെന്ന് ആ കൃഷ്ണനോട് എത്തിയാൻ പറഞ്ഞു. നിനക്കറിയോ, ഇതറിഞ്ഞത് മുതൽ നിന്നെ മോളെ ഓർത്ത് നീറി നീറി ഞാൻ
2: കഴിയണം. പണം തട്ടിയെടുക്കാൻ വേഷം കെട്ടി നടക്കണം. ഏതോ കള്ളൻ എഴുതി തന്ന മരണപത്രം വിശ്വസിച്ച് നീറി നീറി കഴിയണത് വല്ല വഴിപാടുണ്ടോ ഏട്ടന്? ഒരു മരണപത്രം
1: കൃഷ്ണനോട് അദ്ദേഹം പറഞ്ഞൊന്നും ഇതുവരെ പേച്ചിട്ടില്ല.
2: ഈശ്വരനൊന്നും അല്ലല്ലോ.
1: അനുഭവം ഉള്ളവരൊന്നോ രണ്ടോ അല്ല, കേൾക്കുമ്പോ വിഷമം ഉണ്ടാവും. പക്ഷേ വിധിയെ തടുക്കാൻ പറ്റും. ഈ ഭൂമിയിൽ എനിക്കിനി 2 കൂടിയുള്ളൂ.
0: സ്വന്തം മരണവും കാത്ത് കഴിയേണ്ടി വരുന്നൊരവസ്ഥ. സുമയ്ക്ക് ഇതൊന്നും താങ്ങാനാകുന്നതേയില്ല. ആരോടാണെന്ന് പറയുക. ഒരാശ്വാസത്തിന് വേണ്ടിയാണ് സ്വന്തം വീട്ടിലേക്ക് ഓടി പോകുന്നത്. ഇതൊക്കെ കേട്ട് ചേട്ടൻ ആകെ ദേഷ്യത്തിലാണ്. അന്നേ ചേട്ടൻ പറഞ്ഞതാണ് ഈ ഒരു വിവാഹം വേണ്ട എന്ന്. സുമ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനി സുമ തിരികെ പോകേണ്ട എന്നാണ് സുമയുടെ ചേട്ടന്റെ തീരുമാനം. മാത്രമല്ല, പണ്ട് കല്യാണ സമയത്ത് സുമയുടെ ജാതകത്തിലെ വൈധവ്യദോഷം തിരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിവാഹം തന്നെ നടത്തിയത്. സുമ അപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അതുകൂടി കേൾക്കുമ്പോഴേക്കും സുമ ആകെ വല്ലാതെയാകും. സുമയുടെ അമ്മ അപ്പോ പറയും, എന്തായാലും ഇങ്ങനൊരു

0: ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ വീട്ടിലേക്ക് പോകണ്ട, സദാനന്ദനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാമെന്ന്. പക്ഷേ സുമയ്ക്ക് അപ്പൊ തന്നെ സദാനന്ദനെ കണ്ടേ മതിയാകൂ. സദാനന്ദനാണെങ്കിലോ ഒരു കടം തീർക്കാൻ ഗോപാലിന്റെ കടയുടെ മുന്നിൽ ഒരു സ്ലേറ്റുമായിട്ട് കാത്തു നിൽക്കാണ്. കുറച്ച് പഴയ കടമാണ്. കൂട്ടുകാരൻ ഗോപാലിനെ പണ്ട് 3B പഠിക്കുമ്പോൾ സദാനന്ദൻ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്ലേറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് ചോരയൊക്കെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അന്നത് സദാനന്ദൻ ചെയ്തതിന് പകരമായി ഇന്ന് ഗോപാലൻ ഇപ്പോ ആടി തിരികെ കൊടുക്കണമെന്നാണ് സദാനന്ദൻ പറയുന്നത്. ഒരുപാട് സമയമായിട്ട് സദാനന്ദൻ കാത്തു നിൽക്കാണ്. സാഹി കേട്ട അവസാനം ഗോപാലൻ ഒരു ചെറിയ അടി കൊടുക്കും. പക്ഷേ സദാനന്ദൻ അത് പോരായിരുന്നു. അവസാനം ഗോപാലൻ നല്ലൊരടി തന്നെ കൊടുക്കും. ആ അടി കൊണ്ട് സദാനന്ദൻ ബോധം കെട്ട് താഴെ വീണുപോകും. സ്ലേറ്റും പൊട്ടും. അത് സദാനന്ദന്റെ കുട്ടിയുടെ സ്ലേറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു വീഴ്ചയിൽ ഗോപാലൻ പേടിച്ചു പോകും. അടുത്തുള്ളവരൊക്കെ ഓടിവരും, വെള്ളമൊഴിക്കും. ബോധം വരുമ്പോ സദാനന്ദൻ പറയുന്നത് അന്ന് ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് സദാനന്ദൻ അടിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളാനാണ് ഗോപാലൻ പറയുന്നത്. കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ ഗോപാലന്റെ മനസ്സിലൂടെ പല ജയിലുകളും കടന്നുപോയി. എന്തായാലും ആ സ്ലേറ്റും കൊണ്ട് സദാനന്ദൻ പോവുകയാണ് അവിടുന്ന്. ദേ സുമ വീട്ടില് ഏട്ടനുമായിട്ട് കാത്തിരിക്കുകയാണ്. സദാനന്ദൻ നേരം വളരെ വൈകിട്ടാണ് അവിടേക്ക് എത്തുന്നത്.
1: അളിയൻ എപ്പോ വന്നു?
2: ഞാൻ വന്നിട്ട് കൊറേ കൊല്ലായി.
1: അളിയൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ?
2: പിന്നെ പറയാതെ, താൻ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണേ? മനുഷ്യനായി ഇത്തിരി കോമൺ സെൻസ് വേണം. വിശ്വാസമൊക്കെ എനിക്കുണ്ട്. അതൊരു കോൺഫിഡൻസിന് വേണ്ടിയാ, മറ്റുള്ളവർ ദ്രോഹിക്കാൻ വേണ്ടിയല്ല.
1: ഞാനെന്ത് ദ്രോഹം ചെയ്തു?
2: ദ്രോഹമല്ലാതെ ഇതൊക്കെ പിന്നെന്താ? ആ ചാക്കോ മനുഷ്യൻ തന്നെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇങ്ങനൊരു ബന്ധം വേണ്ടെന്ന്. അതെങ്ങനെയാ, ആർക്കെങ്കിലും വേണ്ടി കഴുത്ത് നീട്ടണെങ്കിൽ അത് സദാനന്ദന്റെ മുമ്പിൽ നീട്ടുള്ളൂ പറഞ്ഞ് ഒറ്റക്കാൽ ഒറ്റ നിപ്പല്ലേ എന്റെ പെങ്ങള്.
3: ഇപ്പൊ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല.
2: ഞാൻ പറയും, ഇയാളെ വിഡിത്തം കേട്ട് നീ കിടന്ന് നെഞ്ചു നീറുന്നത് കാണാൻ തിരി വിഷമണ്ട് എനിക്ക്.
1: എന്റെ നീറ്റിൽ ആരും കാണുന്നില്ല.
2: തന്റെ നീറ്റില് അത് ഇയാൾ സ്വയം വലിച്ചുണ്ടാക്കണതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ണി കണ്ട ഫ്രോഡ് ജ്യോതിഷന്മാരും കൈനോട്ടക്കാരൊക്കെ പറഞ്ഞു കേട്ടും ഇല്ലാത്ത പൊല്ലാപ്പ് വലിച്ചു വെച്ച് എന്റെ പെങ്ങളെ നോവിച്ചാലുണ്ടല്ലോ.
3: ഞാൻ
2: പുറത്തായില്ലേ, ആയിക്കോട്ടെ ഞാൻ പൊക്കളാം. പക്ഷെ ഇനി ഇയാളുടെ കാര്യവും പറഞ്ഞ് കേട്ടാന്ന് വിളിച്ച് കണ്ണീരേൽപ്പിച്ചിട്ട് വന്നാലുണ്ടല്ലോ.
3: ഇല്ല, ഈശ്വരൻ എന്താ വിധിച്ചേക്കണെന്ന് വെച്ചാൽ അങ്ങനെ വരട്ടെ, ഞങ്ങൾ അനുഭവിച്ചോളാം.
2: അനുഭവിച്ചോ അനുഭവിച്ചോ, ആര് പറഞ്ഞു വേണ്ടെന്ന്?
0: അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സദാനന്ദനെ സുമ ഉണർന്ന് നോക്കുമ്പോ പെട്ടെന്ന് കാണില്ല. വന്ന് നോക്കുമ്പോ പൂജാമുറിയില് രാമായണം വായിക്കാണ്. സദാനന്ദന് ഉറങ്ങാനേ കഴിയുന്നില്ല. അടുത്ത ദിവസം സുമ TV കാണുമ്പോ കൃഷ്ണനുണ്ണി പ്രവചിച്ച ഒരാളുടെ മരണവാർത്ത അതിന് കാണിക്കും. അപ്പോഴാണ് പുറത്ത് LIC ഏജന്റ് എത്തുന്നത്. സദാനന്ദൻ ഒരു പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വിവരങ്ങളുമായി എത്തിയതാണ്. മാത്രമല്ല LIC ഏജന്റ് മറ്റൊരു കാര്യം കൂടി പറയും, കവലയിൽ മാവിന്റെ വില സദാനന്ദൻ പറയുന്നുണ്ടായിരുന്നുവെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ സുമയ്ക്ക് ഞെട്ടലാണ്. നിസ്സഹായമായ ഒരവസ്ഥയിലൂടെ സുമ കടന്നു പോവുകയാണ്. കരയാനല്ലാതെ എന്തു ചെയ്യാൻ? ഒരാശ്വാസത്തിന് വേണ്ടിയാണ് സുമ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ വെച്ച് ചേച്ചി ദേവൂട്ടിയെയും മകൾ അച്ഛനെയും കാണും.
3: എന്ത് പറ്റി ചേച്ചി, അവൾ ആകെ അങ്ങ് കോലം കെട്ടുപോയല്ലോ.
4: അന്ന് തറവാട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, മുരളി തിരിച്ചു വന്ന് മാപ്പ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കയാണ്. എന്ത് സന്തോഷമായിരുന്നു അറിയോ എന്റെ മോക്ക്.
3: എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ?
4: അവന്റെ തന്റെയും തള്ളയും സമ്മതിക്കണ്ടേ? തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റവക്ക ഇവള്. അപശകുനാത്രേ അവനെ നിർബന്ധിച്ച് ബന്ധം വേർപെടുത്താൻ നോട്ടീസ് അയച്ചിരിക്കും. സദാനന്ദനെന്ന് പറഞ്ഞപ്പോഴേ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്റെ മൂക്കി ഗതി വരില്ലായിരുന്നു. സദാനന്ദൻ പറയണേലും കൊറേ സത്യമുണ്ട് സുമേ. എന്റെ അനുഭവത്തിൽ അവൻ പറഞ്ഞോളൂ ഇന്ന് വരെ പേഴ്ചിട്ടില്ല.
0: അങ്ങനെ സദാനന്ദന്റെ സമയം എടുത്തു. നാളെയാണ് സദാനന്ദന്റെ അവസാന ദിവസം. വാഴയിലയിൽ ഉണ്ണണമെന്ന് പറഞ്ഞിട്ട് സദാനന്ദൻ അന്ന് രാത്രി അത്താഴമൊന്നും കഴിക്കില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. തിരികെ മുറിയിലെത്തിയ സദാനന്ദൻ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നും, ആകെ ശ്വാസം മുട്ടുന്നത് പോലെ. ഒത്തച്ചം കൊടുത്ത വാച്ചിൽ സമയം നോക്കും, വാച്ച് ഓടുന്നില്ല. രാത്രി ഉറക്കം കിട്ടാഞ്ഞിട്ട് വൈദ്യശാലയിലെത്തി സദാനന്ദൻ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്നെല്ലാം ഒരുമിച്ചെടുത്ത് കഴിക്കും, എന്നിട്ട് ഉറങ്ങാനായി കിടക്കും. തൊട്ടടുത്ത് ഒന്നും അറിയാതെ കിടക്കുന്ന മകളെ സദാനന്ദൻ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കും. സുമയും സദാനന്ദനെ ചേർത്ത്
3: പിടിക്കും. ഇത് കഴിഞ്ഞ രാജയോഗം തന്നെ പറഞ്ഞിരിക്കണേ, ഞാനിപ്പോ അതിലെ വിശ്വസിക്കണേ. ധൈര്യമായിട്ട് ഉറക്കിക്കൊള്ളും.
1: കണ്ണടയ്ക്കുമ്പോ പേടിയാവുക.
3: ഒന്നും ഉണ്ടാവില്ല സദാട്ടാ.
0: ആ രാത്രി എങ്ങനെയെങ്കിലും പുലർന്നുവെങ്കിലെന്ന് കരുതി അവർ കിടക്കും. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് സമയം 5 മണിയായി. സുമ ഞെട്ടിയുണർന്ന് സദാനന്ദനെ വിളിക്കും. ഒരുപാട് കരഞ്ഞു വിളിക്കും. എത്ര കുലുക്കി വിളിച്ചാലും സദാനന്ദൻ ഉണരില്ല. എല്ലാം അവസാനിച്ചു എന്ന്

0: സുമയ്ക്ക് തോന്നും സുമ നേരെ പോകുന്നത് പൂജാമുറിയിലേക്കാണ്. അവിടെ സകല ദൈവങ്ങൾക്ക് മുന്നിലും മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു വിളിക്കും. നേരം അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സദാനന്ദൻ ഉറക്കത്തിൽ നിന്നുണരും. അതെ, മരിച്ചിട്ടില്ല. സദാനന്ദനും ആദ്യം അത് വിശ്വസിക്കാനാവില്ല. ഒരുപാട് സന്തോഷത്തോടെ അടുത്തു കിടക്കുന്ന മകളെ ഉമ്മവയ്ക്കും. അപ്പോഴാണ് ആ ടേബിളിൽ ഒരു എഴുത്ത് കാണുന്നത്. അത് സുമംഗല എഴുതി വെച്ചതാണ്.
1: പ്രിയപ്പെട്ട അമ്മയ്ക്കും ഏട്ടനും സതുവേട്ടൻ ഞങ്ങളെ വിട്ടുപോയി. മരിച്ചു കിടക്കുന്ന സതുവേട്ടനെ കാണാൻ എനിക്ക് വയ്യ. സമയമോളെ ഏട്ട നോക്കണം. ഞാൻ സതുവേട്ടന്റെ കൂടെ പോവാണ്. ഇവളെ ഒരു കുഴി തന്നെ അടക്കണം.
0: ആ പൂജാമുറിയിൽ കയറി സുമംഗല ആത്മഹത്യക്ക് ശ്രമിക്കും. സദാനന്ദൻ ഓടിയെത്തും സുമയെന്ന് വിളിച്ചുകൊണ്ട്. കുറെ അന്വേഷിച്ചതിനു ശേഷം സദാനന്ദൻ ആ പൂജാമുറി തുറന്നു നോക്കുമ്പോൾ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് സുമ. ജീവൻ പോയിട്ടില്ല, മരണവെപ്രാളം കൊണ്ട് പിടയുകയാണ്. സദാനന്ദൻ എങ്ങനെയെങ്കിലും കെട്ടഴിച്ച് താഴെ ഇറക്കും. അപ്പോ സുമ നല്ല ഒരു അടി കൊടുക്കും. അത്യാവശ്യമായിരുന്നു സദാനന്ദന് ആ ഒരു തല്ല്. ഒരുപക്ഷെ കുറച്ച് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ നന്നായി പോവുമായിരുന്നു. സുമയും സദാനന്ദനും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. ഓരോ ആളുകൾ പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുമായിരുന്നു. ശരിക്കും ഇനിയാണ് സദാനന്ദന്റെ സമയം. ദേ സുമ രാവിലെ തന്നെ ഒരു കുടം വെള്ളവുമായിട്ട് ശകുനം നിൽക്കുന്നുണ്ട്.
2: എന്റെ സുമേ, ശവത്തെ കുത്തല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഏത് മാഷിനും ഒരു അബദ്ധം പറ്റില്ലേ.
3: ശീലങ്ങളൊക്കെ ഒന്ന് മാറിയോ നോക്കിയതാ
2: പരീക്ഷണം.
3: ചതുവേട്ടാ,
2: എന്തോ
3: വൈകിട്ട് നേരത്തെ വരില്ലേ?
2: നേരത്തെ വരണോ? ആയിക്കോട്ടെ.
3: അയ്യോ, ഞാൻ പുറകെന്ന് വിളിച്ചൂല. തുളസി തിന്നണില്ലേ?
2: എല്ലാം ഞാൻ നിർത്തി.

0: ഇങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർമാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളയും കൂട്ടി വരെയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
10: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇനി ഇപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
7: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
6: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
8: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
2: പിന്നെ തീർച്ചയായും വാങ്ങണം.
1: എവിടെ നിന്ന് വാങ്ങാനാ?
2: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
1: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
2: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
2: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
3: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
4: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
8: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: മഴയിങ്ങി എത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയം ഒരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
10: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
9: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
12: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
9: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
13: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവര് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവും. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. മനുഷ്യൻ യഥാർത്ഥത്തിലെ ശീലങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. എന്തെല്ലാം വ്യത്യസ്തപരമായ ശീലങ്ങളാണ് മനുഷ്യർക്കുള്ളത്. ആ ശീലങ്ങൾ മറ്റ് പലർക്കും ശീലക്കേടായി മാറാറുണ്ട് അല്ലേ? ആ ശീലക്കേടുകൾക്ക് പ്രായവും സാഹചര്യവും തൊഴിലും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളതിനോട് കൂടി തന്നെ താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച കൂടുമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ ചില പ്രത്യേകതകൾ കൂടി അതിനുണ്ട്. ഏതായാലും എത്ര ശീലങ്ങൾ, അത് ആരോഗ്യകരമായി എന്ന് പറയുമ്പോഴേ അതിലെത്രത്തോളം കടുപ്പമുണ്ടോ അത്രത്തോളം അത് പാലിക്കാൻ വല്ലാണ്ട് പാടുപെടുകയും ഒപ്പം നിൽക്കുന്നവർ കൊഴിഞ്ഞു പോവുകയും ചെയ്യും എന്ന് വിചാരിച്ചേ, ശീലങ്ങളില്ലെങ്കിൽ പിന്നെ മനുഷ്യരില്ലല്ലോ. അതുകൊണ്ടേ ശീലങ്ങളുടെ ലോകത്തുകൂടി ശീലങ്ങളുടെ കഥ പറഞ്ഞ് ഇന്ന് രാത്രി ശീലങ്ങൾ കേട്ട് ക്ഷീണിച്ചുറങ്ങാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

മനുഷ്യൻ ഉണരുമ്പോൾ മുതൽ ശീലങ്ങൾ അങ്ങോട്ട് ഉണരും. പിന്നെ ഉറക്കം വരെ ശീലങ്ങൾ തുടരും. ഉറങ്ങിയാലും ആ ഉറങ്ങുന്നതിനുമുണ്ട് പ്രത്യേകമായ ശീലങ്ങൾ. രാവിലെ എഴുന്നേറ്റാലേ ആദ്യം തന്നെ വാ അല്പമൊന്ന് വൃത്തിയാക്കി ചായ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരുമുണ്ട്. അതിലുമുണ്ട് ശീലങ്ങൾ കേട്ടോ. കടുപ്പമുള്ളതും കടുപ്പമില്ലാത്തതും, മധുരം കുറഞ്ഞതും മധുരം കൂടിയതും, പതയുള്ളതും പതയില്ലാത്തതും, വീട്ടിലെ ചായ കടയിലെ ചായ എന്ന് തുടങ്ങുന്ന ശീലങ്ങളും രീതികളും, പിന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സമയം ശീലത്തിന്റെ ഭാഗമാണ്. അത് വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റികൾ ഉൾപ്പെടുന്ന ഒരു ശീലം വേറെയും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ കഞ്ഞിയും പയറും ശീലമുള്ളവരുണ്ടായിരുന്നു 11 മണിക്ക്. എന്നാൽ ഇന്ന് അത്തരം ആളുകളുടെ തലമുറകൾ കഴിഞ്ഞു. പിന്നീട് ആഹാരം കഴിച്ചു തീർന്നാൽ ഉടനെ മധുരം കഴിക്കുന്ന ശീലമുള്ളവരുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് മീൻചാറില്ലെങ്കിൽ വല്ലാത്തൊരു ശീലക്കേടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഒത്തിരി പേർക്കുണ്ട്. ഇടയ്ക്കൊക്കെ വെജിറ്റബിൾ ആകാമെന്നുണ്ടെങ്കിലും അത് നീണ്ടുപോയാൽ പിന്നെ മുഖമൊക്കെ ഒരുമാതിരി മൂങ്ങയെ പോലെ വലിഞ്ഞു മുറുകി വല്ലാത്തൊരു അവസ്ഥയിലെത്തും അല്ലേ. വൈകിട്ടത്തെ ചായ ശീലമുള്ളവരുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ രാത്രി ആഹാരത്തിനും ശീലങ്ങളുണ്ട്. ചിലർ ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, ചിലർ ചപ്പാത്തി മാത്രം അല്പം കഴിക്കുന്നവരുണ്ട്. അപ്പോഴും ചോറ് തിന്നാലും യാതൊരു അസുഖങ്ങളൊന്നുമില്ലാത്ത ഭാഗ്യവാന്മാരുമുണ്ട്. അങ്ങനെ ശീലങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട്. ഈ കൂട്ടത്തിൽ ശീലങ്ങൾ ചേർത്ത് പറയുമ്പോൾ ചിലർക്ക് ഒട്ടും ഗുണകരമല്ലാത്ത പുകവലിയും അനാരോഗ്യപരമായ മദ്യപാനമൊക്കെ ചിലരുടെ ശീലങ്ങളുടെ ഭാഗമാണ്. നല്ല ശീലങ്ങളെന്നും ചീത്ത ശീലങ്ങളെന്നും വേർതിരിക്കുമ്പോൾ ചില ശീലങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

പ്രവൃത്തികളുടെ ശീലങ്ങൾ, അത് പിന്നെയും ധാരാളമായി നമുക്ക് കാണാം. ആഹാരത്തിന് ശേഷം ഉറങ്ങുന്നവരുണ്ട്, ഉറക്കമില്ലെങ്കിൽ വല്ലാണ്ട് ക്ഷീണിതരായി കാണപ്പെടുന്നവരുണ്ട്. അതിനെ അല്പമൊന്ന് ഉച്ചയ്ക്ക് കണ്ണടയ്ക്കണമെന്ന് പറയും. ആഹാരത്തിന് ശേഷമുള്ള ഒരു മയക്കം ഗുണകരമാണെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നവർ പറയുന്നുണ്ട്. നേരം പുലർന്നാൽ പ്രഭാതത്തിലെ ഉണരുക എന്നത് ഒരു നല്ല ശീലമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് നന്നായി നേരം പുലർന്ന ശേഷം വേണമെങ്കിൽ അല്പം മയങ്ങിക്കോളൂ എന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നുണ്ട്. എന്നാൽ ഉറക്കം വല്ലാണ്ട് കുറയ്ക്കാൻ പാടില്ല. 7-8 കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ധാരാളമായ രോഗങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും രക്തസമ്മർദ്ദം, ജീവിതശൈലി രോഗങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ചിലർ ഒത്തിരി വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ച് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒത്തിരി കുടിച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഉണർന്ന് ഉറക്കം കളയുന്നതിനെ കുറിച്ച് ഒരു ഡോക്ടർ എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. ആ കുറിപ്പിലെ അദ്ദേഹം പറയുന്നത് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണത്തേക്കാൾ ഒരുപാട് ദോഷങ്ങൾ ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. താരതമ്യം ചെയ്യുമ്പോൾ വെള്ളം അല്പം കുടിച്ച് നന്നായി ഉറങ്ങുന്നതാണ് നല്ലതെന്ന് ഡോക്ടറുടെ അഭിപ്രായം. പിന്നെയും ഉറക്കവുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട്. ചിലരെ വല്ലാതെ കൂർക്കം വലിക്കുന്നുണ്ട്. കൂർക്കം വലിയുണ്ടേ ഉറങ്ങാൻ കഴിയാത്തവരുമുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ കൂർക്കം വലികേട്ട് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും. കാരണമേ ഒരു കമ്പാർട്ട്മെന്റിലെ എങ്ങനെ പോയാലും മൂളലും ഞെരുക്കവും ഒക്കെ കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പണ്ടത്തെ കാലത്തെ പോലെ തലയിണയിൽ ഭൂപടം വരയ്ക്കുന്ന ശീലങ്ങൾ വളരെ കുറവായിരുന്നു അല്ലേ? പണ്ടൊക്കെ കളിച്ചോടി വന്ന് തളർന്ന് ഓർമ്മയില്ലാതെ ഉറങ്ങുന്നത് പോലെ ഇന്നത്തെ കുട്ടികൾ ഉറങ്ങുന്നില്ലല്ലോ. അവർ വല്ലാണ്ട് വൈകും വരെ കാത്തിരുന്ന് മൊബൈൽ നോക്കി ഉറങ്ങിത്തീരുന്ന ഒരു സവിശേഷമായ രീതിയാണ്. ഏതായാലും ഉറക്കവും മനുഷ്യന്റെ മനസമാധാനത്തെ ബാധിക്കുന്ന സവിശേഷമായ ഒരു ശീലമാണ് ഇത്. എന്റെ റേഡിയോ

ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിലരെ കുറിച്ചും ചിലതിനെ കുറിച്ചും പറയാതെ പോകുന്നത് ശരിയല്ല. ഇന്നത്തെ കാലത്തെ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കുമുള്ള ശീലങ്ങളെക്കാൾ എത്രയോ വ്യത്യസ്തമായ ശീലങ്ങളാണ് ഒരു തലമുറയിലെ നമ്മളെ വളർത്തിയ നമ്മുടെ ഉമ്മമാർ അമ്മമാരൊക്കെ സഹിച്ചു പോയതെന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഒന്നും പറയാതെ മൗനത്തിലൂടെ വായിച്ചെടുക്കേണ്ട തരത്തിലുള്ള ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ച അമ്മമാർ, അവർക്ക് ശീലങ്ങൾ കുറവായിരുന്നു. അവർക്ക് നമ്മളെപ്പോലെ ശീലങ്ങൾ താലോലിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം മറ്റ് പലരുടെയും ശീലങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. അവരെ ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ശീലങ്ങളുടെ കഥ കേൾക്കാതെ എങ്ങനെ ജീവിതം പൂർണ്ണമാകും? അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുന്നു. അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ശീലമാക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ശീലം മറന്നുപോയാൽ നമ്മളിൽ ഒരുപാട് നന്മകൾ അസ്തമിച്ചു പോകും. അതുകൊണ്ട് തന്നെ അത്ര നല്ല ശീലങ്ങൾ കൂടി ജീവിതത്തിൽ ഉണ്ടാകുന്നത് മറക്കാതിരിക്കാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും ആ ദിവസത്തെയും നിമിഷത്തെയും സ്നേഹിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിനെ വല്ലാതെ വാരിപ്പുണരുക. ആ പ്രഭാതത്തിന്റെ സൂര്യകിരണങ്ങളെ, മഞ്ഞുതുള്ളിയെ, മഴത്തുള്ളിയെ, പുൽച്ചാടിയെ, ഹരിതാഭ നിറഞ്ഞ പുൽനാമ്പുകളെ, ഇതിനെയൊക്കെ ഹൃദയത്തിലേക്കേറ്റി വല്ലാതെ സ്വപ്നഭൂമികയിൽ

0: അലിംഗനബദ്ധരാകുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം ഒരുപക്ഷെ പ്രഭാതത്തിൽ നനഞ്ഞ മണ്ണിലൂടെ നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കുമ്പോഴാണ് ഹൃദയത്തിന് ലഭിക്കുന്നതെങ്കിൽ അതിന് സ്വതന്ത്രമായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നാം വിട്ടുകൊടുക്കുക. അവിടെ ചില സന്തോഷങ്ങളും ഉത്തരങ്ങളും നമ്മെ തേടി വരും. ആ ഉത്തരങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കും. ഭൂതകാലത്തെ ഓർത്ത് നാം വല്ലാതെ ദുഃഖിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കഴിഞ്ഞുപോയതാണത്. അതിൽ ചില പാഠങ്ങൾ ഒരുപക്ഷെ നാളെ ആവർത്തിക്കാതിരിക്കാൻ ഗുണകരമാകുമെന്നതൊഴിച്ച് അതിൽ മറ്റൊന്നുമില്ല. അത് ഉപേക്ഷിക്കപ്പെട്ടതാണ്, നമ്മളെ കടന്നുപോയതാണ്. ഭാവി കാലത്തെക്കുറിച്ച് നാം എന്തിനു വല്ലാതെ ഉത്കണ്ഠപ്പെടണം? നാളെ എങ്ങോ ആകാനിരിക്കുന്ന ഒരു കോടീശ്വര സ്വപ്നത്തിനു വേണ്ടി വർത്തമാന കാലഘട്ടത്തിലെ തൃപ്തികരമായ ഒരു ജീവിതത്തെ എന്തിനു തച്ചുടയ്ക്കണം? നാളെ എന്നോ നേടാനുള്ള വലിയൊരു സാമ്രാജ്യത്തിന്റെ മോഹക്കണക്കുകൾക്ക് പിന്നാലെ പാഞ്ഞ് വർത്തമാന കാലഘട്ടത്തിന്റെ സുഖങ്ങളെ എന്തിനു നാം ബലികഴിക്കണം? അതുകൊണ്ട് വർത്തമാനത്തെ സ്നേഹിക്കുക, വർത്തമാനത്തെ വാരിപ്പുണരുക, വർത്തമാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അവിടെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കൂ. കണ്ണടച്ചൊരു നിമിഷം ഈ വർത്തമാന നിമിഷത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരരുവിയോ ആ അരുവിയിലൂടെ തുഴഞ്ഞു പോകുന്നൊരു തോണിക്കാരനോ അതിലെ ഓളപ്പരപ്പുകളിൽ മിന്നായം പോലെ പായുന്ന ചില മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് വർത്തമാന കാലഘട്ടത്തെ, വർത്തമാന നിമിഷത്തെ നമുക്ക് സ്വർഗീയ അനുഭവമാക്കി മാറ്റാം. ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
2: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
3: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
4: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയം ഒരുക്കുന്നു. ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
8: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
7: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
9: സ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ, ഈ കഥയുടെ പേര് ആനമയക്കി.
10: ഓലിയിടും പോലെ ഒരു മനുഷ്യ ശബ്ദം കേട്ടു.
11: ഭാർഗവി, കുഞ്ഞെവിടെയാ?
12: അവൻ അപ്പുറത്ത് കാണും.
11: പോയി നോക്കടി.
12: മോനെ, അച്ഛൻ കുളിക്കാൻ പോയിട്ട് വന്നാണ്.
10: കേട്ടവർ കേട്ടവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൂട്ടം കൂട്ടമായി ഓടുകയാണ്. ഓടിപ്പോകുന്നതിനിടയിൽ ആളുകൾ പരസ്പരം ചോദിച്ചു, എന്താ പ്രശ്നം? എടോ പ്രശ്നം എന്താണെന്ന് അറിയാമെങ്കിൽ ഞാൻ ഓടുവോ? എന്താ പ്രശ്നമെന്ന് ആർക്കും അറിയില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും മത്സരിച്ചോടുകയാണ്. അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനെ പോലെ പുറകെ ഓടിച്ചെല്ലുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഹൃദയവി. സത്യത്തിൽ ആ മനുഷ്യൻ ഓടിയതല്ല, പുറകെ വന്ന പട്ടി അദ്ദേഹത്തെ ഓടിച്ചതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് ഓടണമെന്നറിയാതെ അവസാനം ആ മനുഷ്യൻ ബഹളം കേട്ട ഭാഗത്തേക്ക് ഓടി. പ്രാണരക്ഷാർത്ഥം അപ്പോഴും ആ മുറവിളി നിന്നിട്ടില്ല. ആരോ കിടന്ന് അലറുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞങ്ങൾ ഇന്നൊരു പാകത്തിലാക്കി തരാമടാ എന്നും പറഞ്ഞ ഒരു തെങ്ങിന് ചുറ്റും നാട്ടുകാർ വട്ടം കൂടി നിൽക്കുകയാണ്. ഓടി വന്ന പ്രസിഡന്റ് ഒരു ബുൾഡോസർ പോലെ എല്ലാവരെയും തള്ളിമാറ്റി മുന്നോട്ട് ചെന്നു. അവിടെ കൂടി നിൽക്കുന്ന ആബാലവൃദ്ധൻ ജനങ്ങളുടെ കയ്യിലും പണിയായുധങ്ങളും മാരകായുധങ്ങളും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ചിഹ്നങ്ങളും, മമ്മട്ടി, കഠാരി, പിച്ചാത്തി, ശവല്, തൂമ്പ, പിക്കാസ്, ഇരുമ്പുപടി, കലപ്പ, അരിവാൾ, ചുറ്റിക, ചങ്ങല. അവരുടെ നടുവിലായുള്ള ഒരു തെങ്ങിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും അയാളെ എന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ്. ചിലർ താടിക്കിട്ട് തട്ടുന്നു, ചിലർ മുതുകിന് കുത്തുന്നു, മറ്റു ചിലർ മർമ്മം നോക്കി മുട്ടുന്നു. ഈ സന്ദർഭം മുതലെടുത്ത് ചിലർ പെമ്പിള്ളേർക്കിട്ട് മുട്ടുന്നു. ഈ മുട്ടെല്ലാം കണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വാസം മുട്ടി നിൽക്കുന്നു. അവരെല്ലാം കൂടി ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കൊന്നറിയാം.

0: എന്തിനാ നിങ്ങൾ ഇവനെ തെങ്ങി പിടിച്ച് കിട്ടിയത്? അത് ചോദിച്ച മാനിന്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കി. തെരഞ്ഞെടുപ്പുണ്ടായ കാലം മുതലേ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പലതവണ സ്ഥാനാർത്ഥിയായി കയറി നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ പലതവണ ദയനീയമായി പരാജയപ്പെട്ട, ജനങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ക്ഷമകെട്ട ജനം നേരിയ ഭൂരിപക്ഷത്തോടെ ദയ തോന്നി ജയിപ്പിച്ചത്. പ്രസിഡന്റ് തെങ്ങിൽ ബന്ധിതനായ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവർ പിടിച്ചു കെട്ടിയത്? ഇവനെ കെട്ടിയല്ല, ഇവനെ കൊന്നിടണം. നിങ്ങൾ മിണ്ടാതിരി, കൊന്നിടുന്ന കാര്യം മാത്രം പറയരുത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മായിപ്പിനെ അടക്കാൻ വേണ്ടി 15 അടി നീളം, 8 അടി വീതി, 1 ഇഞ്ച് ഖനം ഉള്ളൊരു ശവപ്പെട്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാ വന്നത്.
1: അതെന്തിനാ ചേട്ടാ അത്രയും വലിയ ശവപ്പെട്ടി?
0: അമ്മായിപ്പിനെ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ വഴുതനാക്കുന്ന റോളറല്ലേ, റോളർ അത് കയറി അരഞ്ഞു പോയി. കാരണം അമ്മായിപ്പിന് നീളവും കൂടി വീതിയും കൂടി ഖനം കുറഞ്ഞും പോയി. അതുകൊണ്ടാണ് 15 അടി നീളവും 8 അടി വീതിയും 1 ഇഞ്ച് ഖനമുള്ള ശവപ്പെട്ടി വാങ്ങിച്ചു കൊടുത്തത്.
1: അത് പോട്ടെ.
0: എന്താ അറിയാതെ കാര്യം പറ?
1: ഞാനൊരു ആനക്കാരന,
0: ആനയെ കൊണ്ട് ഉത്സവത്തിന് വന്നതാ.
2: അതാണോ കാര്യം?
0: ബാക്കി കൂടി കേൾക്കേ, പറയടാ.
1: ഞാൻ പറയാ,
0: ഈ നിൽക്കുന്ന ചേട്ടന്റെ ഭാര്യ എന്നോട് ആനവാലി ചോദിച്ചു. രാത്രിയിലും പകലും റെസ്റ്റില്ലാതെ പണിയായതുകൊണ്ട് ഞാൻ കൊച്ചുകൊളുപ്പാൻ കാലത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആനവാലും കൊണ്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ പോയി. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. ഞാൻ എല്ലാ വാതിലും മുട്ടി നോക്കി. അവസാനം ഗതി മുട്ടി കുളിമുറി വാതിലിലും മുട്ടി. ആ വാതിൽ തുറന്നു. ഞാൻ കുളിമുറിക്കകത്ത് കയറി ആനവാല് കൊടുത്ത്. ആരെയോ ചേട്ടാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഉപകാരം?
2: ഉപകാരം
0: പ്രസിഡന്റേ, ഈ ദുഷ്ടൻ ആനവാലും കൊണ്ട് കുളിമുറിക്കകത്ത് കയറുമ്പോൾ എന്റെ ഭാര്യ ജനിച്ചപടി നിന്ന് കുളിക്കുകയായിരുന്നു. ചേട്ടാ അതിന് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ?
1: ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതല്ല. ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയാം.
0: അതുകൊണ്ട് തന്നെ കുളിമുറിക്കകത്ത് നിന്നും ഇരുന്നും കിടന്നും ഈ ചേട്ടന്റെ ഭാര്യ കുളിച്ച് തീരുന്നതിന് പറഞ്ഞു ഞാൻ ക്ഷമ പറഞ്ഞു.
1: ആര് പറയും സാറേ ഇന്നത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ ക്ഷമ?
0: ചേട്ടനറിയില്ല, എനിക്കാണ് തീരെ സമയമില്ല. ആ ഞാനാണ് സമയം പോലും നോക്കാതെ ഇത്രയും ക്ഷമ പറഞ്ഞത്.
2: ആ വാക്കുകൾ കേട്ട പ്രസിഡന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു.
0: പ്രിയമുള്ളവരെ, ആ കണ്ണുനീരിന് ഉപ്രസമല്ലായിരുന്നു, മധുരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഷുഗർ കംപ്ലൈന്റ് ഓവറായിരുന്നു. രോഷം മൂണ്ടു നിൽക്കുന്ന ആ ഭർത്താവിനെയും നാട്ടുകാരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു,
2: ക്ഷമയാണ് മോനെ ഏറ്റവും വലുത്. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യവും സാധിക്കാം.
0: ഇത് കേട്ട് ഒരു കുരുത്തക്കെട്ടവൻ പറഞ്ഞു, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്.
2: പോരാ, ഭൂമിയോളം ക്ഷമിക്കണം.
0: ഓട്ടയുള്ള പാത്രം കൊണ്ട് ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ എത്ര ക്ഷമിച്ചാലും സാധിക്കുമോ?
2: സാധിക്കും. വെള്ളം ഉറഞ്ഞ് ഐസാകുന്നത് വരെ ക്ഷമിച്ചാൽ മാത്രം മതി.
0: അത് കേട്ട് ചോദിച്ചവനും പിന്നാലെ പ്രസിഡന്റും പോയെങ്കിലും ആ സ്ത്രീയുടെ ഭർത്താവ് പോയില്ല. അയാൾ ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സമയം വല്ലാത്തൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. അതാ ഒരാന ചിഹ്നം വിളിച്ചു വരുന്നു.
2: ആനയുടെ വരവ് കണ്ട് അവിടെ ഓടാതെ നിന്നവരും ഓടാനായി നിന്നവരും ഇതിനു മുമ്പ് ഓടിയിട്ടുള്ളവരും എല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി.
0: ഓടി വന്ന ആന തെങ്ങേൽ കെട്ടിയിട്ടിരിക്കുന്ന ആനക്കാരന് മുമ്പിൽ വന്ന് നിന്നു. തുമ്പിക്കൈ കൊണ്ടൊന്ന് തലോടിയിട്ട് ആ കെട്ട് വലിച്ചു പൊട്ടിച്ചു. പിന്നീട് ആ മനുഷ്യനെ കോരിയെടുത്തുകൊണ്ട് വന്ന വഴിയെ തന്നെ ആന നടന്നകുന്നു.
2: എന്തൊരു വർഗസ്നേഹം!
0: ആ സ്നേഹം കണ്ടപ്പം ആ സ്ത്രീയുടെ ഭർത്താവിന് അരിശം കൂടി. അയാൾ എവിടെയോ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, എടാ പാപ്പാനെ, ഈ ആനയുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, പക്ഷേ നിന ഞാൻ വിടില്ല. ഒന്നുകിൽ ആന അല്ലെങ്കിൽ ഞാൻ.
2: എന്റെ ആനേ! ഭയഭക്തി ബഹുമാനത്തോടെ പാപ്പാൻ ആനവാലിൽ പിടിച്ച് ചുംബിച്ചു, ആനപ്പിണ്ടത്തിൽ തൊട്ട് നമസ്കരിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുകയായിരുന്നു.
0: കുഞ്ഞുമോൾ പൊട്ടിച്ചിരിച്ചു.
2: പാപ്പാൻ ഞെട്ടിത്തിരിച്ചു നോക്കി. എന്റെ കരിവീര പൊരുത്തപ്പാ, വീണ്ടും തല്ലു കുളിക്കാൻ ഇറങ്ങി വരുവാണല്ലോ.
0: അയാൾ അവളോട് ചോദിച്ചു, എന്താ കുഞ്ഞുമോളെ നീ ഇപ്പോ വന്നത്? നടന്ന വിശേഷത്തെ കുറിച്ച് ചോദിക്കാൻ വന്നതാണോ?
1: അല്ല. പിന്നെ

0: അല്ല, നീ കരയുകയാണോ? കരഞ്ഞ് കണ്ണും വയറും വീർപ്പിക്കാതെ. ഇനി എപ്പോഴാ കാണുന്നത്? നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ, പതിവായി കാണുന്നിടത്ത് വരാ. രണ്ടു ദിവസം കഴിഞ്ഞാൽ ആനയും കൊണ്ട് പാപ്പാൻ പോവില്ലേ? ആന പോയാ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഞാനും കൂടെ വരും. നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. ആന കേട്ടാൽ എന്ത് വിചാരിക്കും? ഒരു ദിവസം നിന്നെ കൊണ്ടുപോകാൻ എന്നെയും കൊണ്ട് ഈ ആന വരും. അതുവരെ എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ പേര് നീ പറയരുത് കുഞ്ഞുമോളെ, പറയരുത്. പിന്നെ ഞാൻ ആരുടെ പേര് പറയും? നിനക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും പേര് പറ.
1: എനിക്ക് വൈരാഗ്യമുള്ളവരാരുമില്ല.
0: എങ്കിൽ പിന്നെ എനിക്ക് വൈരാഗ്യമുള്ളവരുടെ പേര് ഞാൻ പറയാം. അതങ്ങ് പറ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ ചെറുപ്പിന് ആനയും കൊണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ വന്ന് ആശ്വസിപ്പിക്കാറില്ലേ?
1: അന്ന് ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ എന്താ പറഞ്ഞത്?
1: ഈ ആനയെപ്പോലെ നിന്നെ ഞാൻ കൊണ്ടു നടക്കും, ആനയെപ്പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അന്ന് എന്നെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഓർത്താണ് ചേട്ടാ ഇന്ന് ഞാൻ ഇക്കിളി വിടുന്നത്.
0: അന്ന് ഞാൻ എന്താ പറഞ്ഞത്?

0: നീക്കറിയാതെ എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. നിന്റെ കരച്ചിൽ കണ്ട് എന്തേലും കുഴപ്പമാണെന്ന് കരുതി ആന കയറി ഇടപെടും. നീ ഇപ്പൊ പോ, ആരെങ്കിലും കാണും.
1: എനിക്ക് കത്തയക്കുമോ?
0: നീ എഴുതുന്ന കത്ത് വായിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചയക്കാം.
1: മറുപടി എഴുതില്ലേ?
0: മറുപടി എഴുതിയാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ നീ എനിക്ക് കത്തെഴുതിയാ മതി.
1: അടുത്ത ഉത്സവം എവിടെയാ?
0: അത് കുറേ ദൂരെയാ.
1: അത് കഴിഞ്ഞാലോ?
0: അത് കഴിഞ്ഞ് കൊങ്ങാണ്ടൂരാ. അവിടെ ഞാനൊരു 10 ദിവസം കാണും. എനിക്ക് അവിടെ ഒരു വീടുണ്ട്.
1: ചേട്ടൻ്റെ വീട് അഡ്രസ്സ് മതി.
0: എന്നാൽ എഴുതിയെടുത്തു. ആനപ്പാപ്പാൻ, ഉത്സവം നടക്കുന്ന അമ്പലം ബിയോ, കേരള.
1: എഴുതിയാ മതിയോ?
0: അത് ധാരാളം മതി, എനിക്ക് കിട്ടും.
1: പിന്നെ ചേട്ടാ, കൊങ്ങാണ്ടൂരുള്ള ഒരു അനുരാധ അറിയുമോ?
0: ഏത് അനുരാധയുടെ കാര്യമാണ് നീ പറയുന്നത്?
1: ഒരുപാട് അനുരാധമാരെ എനിക്കറിയാം.
0: ഇതിൽ നിന്റെ അനുരാധ ഏതാ?
1: ആനവാൽ വാങ്ങാൻ ഒത്തിരി അനുരാധമാര് പകലും രാത്രിയിലും കൊച്ചുകുളപ്പാൻ കാലത്തും വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുമുണ്ട്.
0: ആഹാ, നിന്റെ ഈ അനുരാധ മാസുവിന്റെ ഭാര്യയാണോ?
1: അതെ.

അനുരാധയുടെ അയൽവാസിയാണ് പാപ്പാനെന്നറിഞ്ഞപ്പം അവൾക്ക് അല്പം ആശ്വാസമായി. ഈശ്വര, അവിടെ പോയാൽ കാണാമല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും വഴി കാണാം. പിന്നെ അവിടെ നിന്നില്ല, നിറകണ്ണുകളോടെ അവൾ നടന്നകന്നു. അവൾ പോയെന്നുറപ്പായപ്പോൾ അസിസ്റ്റന്റ് പാപ്പാനെ വിളിച്ചു പറഞ്ഞടാ, നീ ആ രാഘവന്റെ ചായക്കടയിൽ പോയി എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വാ. ഒരു ചായ നീയും കുടിച്ചു, പിന്നെ ഒരു 15 ചായ നമ്മുടെ ആനയ്ക്ക് വാങ്ങിച്ചു. ചായ വാങ്ങാൻ അവൻ റെഡിയാ, പക്ഷെ അത് രാഘവന്റെ ചായക്കടയിൽ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു മടി. ചായ കുടിക്കാൻ ആശാൻ അങ്ങോട്ട് ചെന്നാൽ എന്താ, എടാ നമ്മളിവിടെ ആനയും കൊണ്ട് വന്ന അന്ന് മുതൽ രാഘവന്റെ ഭാര്യ പറയുക, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ എന്ന്. ഞാൻ പറഞ്ഞ് കയറ്റാം, ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോരെ. അതുകൊണ്ടാ ശിഷ്യ നീ പോയി ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോ അസിസ്റ്റന്റ് പറഞ്ഞ് നേരാണോ ആശാനെ, വെറുതെയല്ല, അവരുടെ ചായക്കടയുടെ മുമ്പിൽ കൂടി പോകുമ്പോഴ് ബോണ്ട വേണോ, അപ്പം വേണോ, പുട്ട് വേണോ, അട വേണോ, വട വേണോ എന്നൊക്കെ പറയുന്നത് സത്യത്തിലേ ഇതൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ അവരുടെ നോട്ടവും ഭാവവും ശൃംഗാരവും കൂടി കാണുമ്പോൾ ആശാന് പറ്റിയതുപോലെ വല്ല കയ്യബദ്ധവും അറിയാതെ എനിക്കും പറ്റുമോ എന്ന് പേടിച്ച. എന്നാലേ ഇന്ന് നീ അവിടെ തന്നെ ചെന്ന് ചായ വാങ്ങിയാൽ മതി. ആശാനെ അത്രയ്ക്ക് വിശേഷമാണ് അവിടുത്തെ ആഹാരം. എടാ ഭയങ്കര ടേസ്റ്റാടാ.

അവൻ ചായക്കട ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നപ്പോൾ ചായക്കടയുടെ മുൻപിൽ പതിവില്ലാതെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അകത്തേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. കടയുടെ ഉള്ളിൽ പടക്കുരുക്കൾ ചിന്നി ചിതറി കിടക്കുന്നു. താൻ തിന്നണമെന്ന് ആഗ്രഹിച്ച ബോണ്ട താഴെ കിടന്നുരുണ്ട് കളിക്കുന്നു. ഭദ്രകാളിയെ പോലെ കലിതുള്ളി നിൽക്കുന്ന രാഘവന്റെ ഭാര്യ ഓവറായി പഴത്ത ഒരു പഴക്കൊലയെടുത്ത് രാഘവന്റെ തലയ്ക്കടിക്കുന്നു. വേദന കൊണ്ട് അയാൾ അലമാരയിലിരുന്ന് അടയും വടയും എടുത്ത് എറിയുന്നു. അച്ഛനും അമ്മയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ മകൾ വെളിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി നെടുവേർപ്പെടുന്നു. ഈ കാഴ്ച കാണാനാണോ ആശാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അപ്പോഴാണ് അവൻ ആ ശബ്ദം ശ്രദ്ധിച്ചത്. വള്ളംകളി കമന്ററി പോലെ ഒരു വയസ്സത്തുള്ള നിന്ന് അശ്ലീല വാക്കുകൾ പറയുന്നു. അത് മുഴുവൻ രാഘവൻ ചേട്ടനെ നോക്കിയാണ്. രാഘവൻ ചേട്ടൻ പറയുന്നു, എന്റെ പൊന്നതല്ലേ, നിങ്ങളുടെ മകളെ ഈ വിധത്തിലാക്കിയത് ഞാനല്ല. കിളവി ഓളിയും കൂട്ടി പറഞ്ഞു, നീ തന്നെ, നിന്റെ പേരിലാണ് ആ രാഘവന്ന്. രാഘവൻ ഞാൻ മാത്രമല്ല, വേറെയും ഉണ്ട്. മൂന്നാല് ദിവസം മുമ്പ് നാട്ടുകാരെ തെങ്ങ കെട്ടിയിട്ട് തല്ലിയ ആ ആനക്കാരന്റെ പേര്, അവന്റെ പേരും രാഘവന്നാ. ചായ വാങ്ങാൻ പോയവൻ മരണ വെപ്രാളത്തോടെ പാഞ്ഞു വരുന്നത് കണ്ട് നിലത്ത് നിന്ന് പാപ്പാൻ ഒറ്റ കുതിപ്പിന് ആനപ്പുറത്തെത്തി. ഓടി വന്ന് ആശാന്റെ ആശാനോട് ചോദിച്ചു, ആശാനെ സത്യം പറ, ആശാന്റെ പേര് രാഘവാന്നാണോ പപ്പനാവാന്നാണോ? എനിക്ക് സ്ഥിരമായിട്ട് ഒരു പേരില്ലെന്നുള്ളവർ നിനക്കറിഞ്ഞുകൂടെ? എന്താ, ചായ വാങ്ങാൻ ചെന്നപ്പോൾ അവർ പേര് ചോദിച്ചു? അതല്ല ആശാനെ, ആശാൻ സ്ഥിരമായിട്ട് കാണുന്ന കുഞ്ഞുമോടെ അമ്മ രാഘവന്റെ ചായക്കട മുമ്പിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോലും കേൾക്കാത്ത പാട്ടുകളുടെ പാരടി പറയുന്നു. എന്താ അവര് പറയുന്നത്?

0: അത് കേട്ട മാത്രയിൽ ആനപ്പുറത്ത് നിന്നും ഊർന്നിറങ്ങിയ പാപ്പാൻ അവനോട് പറഞ്ഞ്, ഉത്സവം കഴിഞ്ഞേ, നീ ആനയും കൊണ്ട് പോര്, ഞാൻ അടുത്ത ഉത്സവപ്പറമ്പിൽ കാണാം. അയ്യോ, ആശാൻ എങ്ങനെ പോകും?
1: ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിനോ സൂപ്പർ ഫാഷനോ പോയിക്കോളാം. ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തായ ഒരു SI ജീപ്പുമായി ഇവിടെ വന്നിരുന്നുവെന്നും നാട്ടിലൊരു ആനയ്ക്ക് മതം ഇളകിയിട്ടുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്നും പറഞ്ഞാൽ മതി.
0: ആശാൻ എന്താണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായിട്ടില്ല. മിന്നൽ വേഗത്തിൽ പാപ്പാൻ അവിടെ നിന്നും മിന്നി മറഞ്ഞു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അടുത്ത ഉത്സവ സ്ഥലമായ കിഴക്കാന്തൂക്ക് അമ്പലത്തിൽ ആനയും പാപ്പാന്മാരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സഹൃദയരെ, കിഴക്കാന്തൂക്ക് ഗ്രാമവാസികൾ ആനയെ കാണാത്തത് കൊണ്ട് പരിഭ്രാന്തരായിരിക്കുകയാണ്. കാരണം ഒരാനയും ഇതുവരെ എത്താത്ത അമ്പലമായത് കൊണ്ട് ആന വരുമോ എന്നാണ് പലരുടെയും സംശയം. കിഴക്കാന്തൂക്കിലെ ഉത്സവത്തിന് നാളെ കൊടിയേറുകയാണ്. ആനയെയും കൊണ്ട് രാത്രിക്കുള്ളിൽ എത്തിക്കൊള്ളാമെന്ന് പാപ്പാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, കിഴക്കാന്തൂക്കിലെ ഒരൊറ്റ കുഞ്ഞുപോലും ഇന്ന് രാത്രി ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ഒരാനയെ കാണാൻ അവരെല്ലാം അത്രയ്ക്ക് കൊതിച്ചിരിക്കുകയാണ്. ആനകളില്ലാതെ അമ്പാരില്ലാതെ ആറാട്ട് നടത്താറുണ്ട് ഇവിടെ എന്ന് മഹാകവി വയലാർ രവി പറഞ്ഞത് പോലും ഈ ക്ഷേത്രത്തെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാന മാർഗം വെടി വഴിപാടാണ്. ഭക്തന്മാർക്ക് എന്ന് ഈ വെടിയെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, അന്ന് ഈ കിഴക്കാന്തൂക്ക് ക്ഷേത്രം ഗോദ്രജ് ഭഗവാന്റെ താഴിട്ട് പൂട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, അതാ വെടി വഴിപാട് കൗണ്ടറിന് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിലേക്ക് നോക്കൂ. എത്ര തരം വെടികളാണ്? ഒറ്റവെടി, ഇരട്ടവെടി, കൂട്ടവെടി, അനുഗ്രഹവെടി, നിഗ്രഹവെടി, ആശീർവാദവെടി, ശത്രു സംഹാരവെടി, ഉദ്ദിഷ്ടകാര്യ സാധ്യവെടി, ആചാരവെടി, അനുഷ്ഠാനവെടി, പ്രഭാതവെടി, ഉച്ചവെടി, അന്ത്യവെടി. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുമാറ്, അത് ആ മലയുടെ നിറകയിലേക്ക്, അത് ആനയും പാപ്പാനും പതിയെ എഴുന്നള്ളി വരികയാണ്. ജനങ്ങളെല്ലാവരും ഉത്സാഹപരിതരായി, അവർ നിറ പറയും നിലവിളക്കം വെച്ചുകൊണ്ട് ആനയും പാപ്പാനും സ്വീകരിക്കാൻ തയ്യാറായി. അതാ ജനങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ്.

ഒരു സ്ത്രീ ഭർത്താവിന്റെ ചെവിയിൽ പറഞ്ഞു, അഞ്ചു കാലുള്ള മൃഗത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പിള്ളേര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ദേ ഇപ്പൊ നേരിൽ കണ്ടപ്പോഴാ ബോധ്യമായത്. നീ ഒന്ന് പോടി, ആനയ്ക്ക് നാല് കാല, മറ്റേത് തുമ്പിക്കയ്യാ. ഓ, എന്നാൽ എന്തൊരു നീളമുള്ള തുമ്പിക്കയ്യാ! അതുകൊണ്ടത് കാണിക്കുന്നത് കണ്ടില്ലേ? ആ സ്ത്രീയുടെ കണ്ണുകൾ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനിലേക്ക് ഉടക്കി. എന്തൊരു പൗരുഷം, എന്തൊരു വലിയ മീശ! വള്ളങ്ങളിലേക്ക് വരുന്ന ചുണ്ടൻ വള്ളം പോലുള്ള മീശ. പ്രിയമുള്ളവരെ, കിഴക്കാൻ തൂക്കിലെ പെണ്ണുങ്ങളും കുട്ടികളും ആനയെയും ആനപ്പാപ്പാനെയും മാറി മാറി ശ്രദ്ധിക്കുകയാണ്. ഈ സമയം താഴെ നിൽക്കുന്ന സെക്കൻഡ് പാപ്പാൻ പെണ്ണുങ്ങളോട് കുശലം പറയുന്നത് പാപ്പാൻ കണ്ടു. പാപ്പാൻ അത് തീരെ സുഖിച്ചില്ല. അയാൾ ആനപ്പുറത്ത് നിന്നും ചാടി താഴെ ഇറങ്ങി അവനോട് ആനപ്പുറത്ത് കയറാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ ആനയെ തോണ്ടുന്നു, പാപ്പാനെ തോണ്ടുന്നു. പല പെണ്ണുങ്ങളും പാപ്പാനോട് പറഞ്ഞു, ആനയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വരണേ, ഞങ്ങളുടെ വീട്ടിലും വരണേ. എന്റെ കരിവരപുരത്തപ്പാ, എല്ലാ വീട്ടിലും കയറി ഇറങ്ങാനുള്ള ശക്തിയും ഓജസ്സും ആരോഗ്യവും തേജസ്സും എനിക്ക് തരണേ. അയ്യോ, എന്തെല്ലാമാണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്! രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും മിൽമ.

0: ആനയെ കാണാൻ വരുന്ന ആണുങ്ങൾ ഓലയും പനമ്പട്ടയും കൊണ്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ പഴക്കൊലയും ശർക്കരയുമായി വരുന്നു. അയ്യോ, എന്തൊരു സ്നേഹം ആനയോടും പാപ്പാനോടും. ആനയെ കാണാൻ വരുന്നവരുടെ ഉന്തും നാളും തിരക്കും അവസാനിച്ചപ്പോൾ പാപ്പാൻ ആനയെയും കൊണ്ട് നേരെ കുളിക്കടവിലേക്ക് പോയി.
1: എന്റെ കുഞ്ഞേ, ആന പാപ്പാനെ കുളിപ്പിക്കുന്നത് എന്നെ ഒന്ന് കാണിക്കണം.
0: ആനയുടെ കുളിസീൻ കാണാൻ ചില തരണിയമണികളും കടവിലും. പാപ്പാൻ ബക്കറ്റിൽ വെള്ളം കോരി ആനയെ കുളിപ്പിക്കുന്നു, ആന തുമ്പക്കയിൽ വെള്ളം കോരി പാപ്പാനെ കുളിപ്പിക്കുന്നു. ഒറ്റപടിക്ക് രണ്ടു പക്ഷി, സംഗതി നഷ്ടമില്ല. ആനയുടെ കുളിസീൻ കാണാൻ വരുന്നവർക്ക് പാപ്പാന്റെ കുളിസീൻ ഫ്രീ. ഇങ്ങനെ കുളിച്ചാൽ പരിപിടിക്കില്ലേ? ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പാപ്പാൻ തിരിഞ്ഞു നോക്കി. കുളിക്കടവിനരികിൽ തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സുന്ദരി. അവൾ തന്നെ നോക്കി ചിരിക്കുന്നു. പവർ കട്ട് സമയത്ത് എബർജൻസി ലാബ് കത്തും പോലുള്ള അവളുടെ ചിരി കണ്ട് ആന തിരിഞ്ഞു നോക്കി. കുളി നിർത്തി സെക്കൻഡ് പാപ്പാനെയും കൊണ്ട് ആന സ്ഥലം വിട്ടു. പക്ഷേ പാപ്പാന്റെ കണ്ണുകൾ ആ തരണീയമ്മയുടെ കണ്ണിൽ ആനത്തോട്ടി പോലെ ഉടക്കി. അവൾക്ക് എന്തോ പറയാനുള്ളതുപോലെ തോന്നി, അയാൾക്ക് എന്തോ കേൾക്കാനുള്ളതുപോലെയും. എന്റെ കരിവീരപുരത്തപ്പാ, എനിക്ക് നീ ശക്തി തരണേ. പാപ്പാൻ അവളുടെ അടുത്തേക്ക് അടുത്തു. മുല്ലപ്പൂവിന്റെ മണം അയാൾ അറിയാതെ പറഞ്ഞു. നാണം കൊണ്ട് അവൾ നമ്പർ മുഖിയായി. കാലിന്റെ ചെറുവിരൽ കൊണ്ട് മണ്ണിൽ ABCD കുറിച്ചു. അയാൾ ചോദിച്ചു, എന്താ നിന്റെ പേര്? എന്റെ പേര് മൃണാളിനി. നിന്റെ വീട്ടിൽ തെങ്ങുണ്ടോ? ഉണ്ട്. തെങ്ങിൽ ഓലയുണ്ടോ? ഉണ്ട്. വന്നാ ഓല തരാമോ?
2: തരാം.
0: എപ്പോ വരും?
3: രാത്രി വരാം.
0: അയ്യോ, രാത്രിയോ?
3: എന്താ പേടിയുണ്ടോ?
0: അവൾ നാണിച്ചു നിന്നു. പെണ്ണേ, നീ വേഗം വഴി പറഞ്ഞതാ.

0: രാത്രി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് കിടന്ന് ഉറങ്ങിയു. പാപ്പാൻ ഒന്ന് ചുമച്ചു നോക്കി. ചുമ കേട്ട് വീടിന്റെ ഉള്ളിൽ വിളക്ക് തെളിഞ്ഞു. വാതിൽ തുറന്ന് ഒരു മുതുക്കിത്തള്ള പാപ്പാന്റെ മുഖത്തിന് നേരെ വെട്ടം കാണും. അത് അവളുടെ അമ്മായിയമ്മയായിരുന്നു.
1: അല്ല, ഇതാര് പാപ്പാനോ? ഇതെന്താ ഈ നേരത്ത്?
0: ഓല വെട്ടാൻ ഇറങ്ങിയതാ, വഴി തെറ്റിപ്പോയി.
1: അതെ, ഇതിലെ നേരെ അങ്ങ് നടന്നു പോയാ മതി.
0: തള്ള പറഞ്ഞ വഴിയോടെ പാപ്പാൻ ജീവനും കൊണ്ടോടി. പാപ്പാൻ വഴി തെറ്റി പിറ്റേന്നും ചെന്നു. 3 ദിവസം അടുപ്പിച്ച് വഴി തെറ്റിച്ചെന്നപ്പം തള്ളയ്ക്ക് സംശയം തോന്നി.
1: ഈ പാപ്പാൻ ആള് ശരിയല്ലല്ലോ, കൊള്ളാം, എത്ര കൊക്കിനെ കണ്ടതാ.
0: തള്ളയ്ക്കിരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. അവര് ഉറങ്ങിക്കിടന്ന മകൻ ചെല്ലപ്പനെ വിളിച്ചു പറഞ്ഞു,
1: എടാ നിന്റെ ഭാര്യ അത്ര ശരിയല്ല, അവള് പറഞ്ഞിട്ടാന്നാ തോന്നുന്ന. ആ പാപ്പാൻ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോ ഇവിടെ വരുന്നുണ്ട്.
0: അത് കേക്കേണ്ട താമസം ചെല്ലപ്പൻ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റ് ഭാര്യയുടെ മുടിച്ചു കുത്തിപ്പിടിച്ച് ആട്ടുകല്ലാട്ടും പോലെ 4 ആട്ടുവാട്ടി മുട്ടുകാല് കൊണ്ടൊരു മുട്ടും പിന്നൊരു തട്ടും കൊടുത്തു. എന്നിട്ട് അവൻ കയറിക്കിടന്നുറങ്ങി. സങ്കടം സഹിക്കാതെ അവൾ ആ മുതുക്കിത്തളയുടെ മോന്ത നോക്കി ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു,

ഇങ്ങനെ സംശയമുള്ള ഒരു തള്ളയുടെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നത്? മനുഷ്യന്റെ ശരീരവും കുരങ്ങിന്റെ മോന്തയും, ഇതിന്റെ കാര്യം കാലം മറന്നുപോയോ? ഇവർ ദൈവത്തിനോടല്ല പിശാചിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മരുമകൾ എന്തൊക്കെ പറഞ്ഞിട്ടും തള്ളയ്ക്കൊരു കുലുക്കവും ഇല്ല. ഇനി ഈ വീട് താമസിക്കാൻ ഞാനില്ല, ഞാൻ എന്റെ വീട്ടിൽ പോകുക, എന്റെ കൂടെ പോരുന്നെങ്കിൽ പോര്. അതല്ല, ഇവിടെ പൊറുക്കാനാണെങ്കിൽ ഇവർ ചത്തിട്ട് എന്നെ വിളിക്കാൻ വന്നാൽ മതി. അവള് കെട്ടിയനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണേ,

അത് കേൾക്കാൻ നിൽക്കാതെ അവൾ ഇറങ്ങി നടന്നു. നേരെ ചെന്ന് ആനപ്പാപ്പാനോട് സങ്കടം പറഞ്ഞു. എല്ലാം എന്റെ കുഴപ്പമാ, പറഞ്ഞ സമയത്ത് വന്നുമില്ല, വന്ന സമയത്താണ് പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. എല്ലാ പ്ലാനും ആ മുതുക്കിത്തള്ള കാരണം തെറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിൽ പോകുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. അവൾ ടാറ്റാ പറഞ്ഞ് കരഞ്ഞു പിരിഞ്ഞു. തൻ്റെ വീട്ടിൽ ചെന്ന് അവൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ മുഴുവൻ വീട്ടുകാരോട് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോളെ നീ തിരിച്ചു പോ, ആ കിളവ് ചാകത്തിനും പറ നീ പിടിച്ചു നിൽക്കെ. നീ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചാകും. എൻ്റെ കാര്യം നിനക്കറിയില്ലേ, ഞാൻ ഈ വീട്ടിൽ കാലുകുത്തി കയറിയിട്ട് കൃത്യം 10 മാസം തികഞ്ഞപ്പം നിന്റെ അപ്പൻ്റെ അമ്മയെ വടിയാക്കിയതാ. ആ പാരമ്പര്യം നീ തുടരണം. അതുകൊണ്ട് എൻ്റെ മോള് വേഗം തിരിച്ചു പോ. അമ്മയുടെ നിർബന്ധം സഹിക്കുവയ്യാതായപ്പോൾ അവൾ പറഞ്ഞു,

0: ഈ സമയം നമ്മുടെ പാപ്പാൻ ചഞ്ചലകിത്തനായി. നിയന്ത്രണം നഷ്ടപ്പെട്ട പാപ്പാൻ ഒരു വികാരിയായി വിറങ്ങലിച്ച് നിന്നു. ലക്കിന് കിട്ടിയ ഒരു കസ്റ്റമർ അല്ലേ തനിക്ക് നഷ്ടപ്പെട്ടത്? എന്റെ കരിവിരുവർത്തപ്പാ. പാപ്പാൻ നേരെ ഷാപ്പിനെ ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ പാപ്പാനെ വിളിച്ചു നിർത്തി ചോദിച്ചു, താനാണോ ആനപ്പാപ്പാൻ?
1: അതെ.
0: ആ തന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. അത് കേട്ടതും പാപ്പാൻ ഭയന്നുപോയി. ഇന്നലത്തെ സംഭവം ഈ പോലീസുകാരനെങ്ങാനും അറിഞ്ഞു കാണുമോ? തനിക്കെതിരെ കിളവിയും മകനും വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടോ? ബഹുമാനപുരസ്ഥരം തലക്കെട്ടടിച്ച് മടക്കിക്കുത്തി താഴ്ത്തി വടി നിലത്തിട്ട് പാപ്പാൻ അങ്ങനെ നിന്നു. വടി നിലത്തിടാൻ കാരണം തൻ്റെ വടിയേക്കാൾ ഡിഗ്രി കൂടിയത് പോലീസ് വടിക്കാണല്ലോ എന്നോർത്ത. പാപ്പാൻ പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്തെങ്കിലും കുഴപ്പം? അത് ചോദിക്കാനാ തന്നെ കാണണമെന്ന് പറഞ്ഞത്. ആളുകൾ ഒത്തിരി ആനയുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അവരെ കൊണ്ട് ആനയ്ക്കോ തനിക്കോ വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്നറിയാനാ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പോലീസുകാരനുമായി ലോഹ്യം കൂടാൻ തീരുമാനിച്ച പാപ്പാൻ ചോദിച്ചു, സാറേ എങ്ങോട്ടാ? ഞാൻ ഈ ഷാപ്പ് ഒന്ന് റെയ്ഡ് ചെയ്യാൻ ഇറങ്ങിയതാ. ഞാനും അങ്ങോട്ടാ. എന്നാ താനും പാ, നമുക്ക് ഒരുമിച്ച് പോകാം. രണ്ടുപേരും ഷാപ്പിലേക്ക് ചെന്നു. നല്ല കള്ള് കുടിച്ചിട്ട് കുറേ ആയി. അയ്യോ, ഇപ്പൊ ഷാപ്പിലൊന്നും നല്ല കള്ളില്ല, മുഴുവൻ ആനമയക്കിയ.
2: ആനമയക്കിയോ?
0: അപ്പൊ സാറിനറിയില്ലേ എന്റെ പൊന്നു സാറേ, ഇപ്പൊ കള്ളിലെല്ലാം ആനമയക്കിയേർത്താ വിൽപ്പന. അതെന്ത് മയക്കിയാടോ? അതേ ഈ ആനയ്ക്ക് മതകളകുമ്പം കൊടുക്കുന്ന ഒരു മരുന്നാ. അത് കൊടുത്തല്ലേ ആനയെ ഞങ്ങളൊക്കെ ഒന്ന് മെരുക്കിയെടുക്കുന്നത്. അവർ കള്ളിന് ഓർഡർ കൊടുത്തിട്ട് കരക്കാരനോട് ചോദിച്ചിടോ ടച്ചിങ്ങിന് എന്തുണ്ട്. എന്റെ സാറേ കറിയൊന്നും ആയില്ല. അത് കേട്ടപ്പോ പോലീസുകാരൻ പാപ്പാനോട് പറയുകയാണ്.

പാപ്പാനും പോലീസുകാരനും കൂടി ഷാപ്പിലിരുന്ന് കൃത്യം 8 കുപ്പി കള്ളടിച്ചു. അതിൽ 6 കുപ്പിയും പോലീസുകാരൻ തന്നെയാണ് തീർത്തത്. ഇപ്പോൾ നടന്നു വന്ന പോലീസുകാരൻ പാപ്പാന്റെ തോളത്തായി. തോളിൽ കിടന്നുകൊണ്ട് തന്റെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരപരിചിതന്റെ തോളത്ത് ചാരി അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ മകളും ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയും ഓടി വന്നു. അദ്ദേഹത്തെ തിണ്ണയിൽ കിടത്തി. സഹൃദയരെ, അവിടം വിട്ടു പോകാൻ പാപ്പാന് മനസ്സ് വന്നില്ല. എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആനയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. പാപ്പാൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. പോലീസുകാരന്റെ ഭാര്യ അദ്ദേഹത്തെ ഒരു വിധത്തിൽ ബോധം വീണ്ടെടുപ്പിച്ചു. ഏന്തി വലിഞ്ഞ് എണീറ്റ് വന്ന അച്ഛനോട് മകള് പറഞ്ഞു,

0: പാപ്പാനെ കണ്ട ആനപ്പുറത്തിരുന്ന സെക്കൻഡ് പാപ്പാൻ ചാടി താഴെ ഇറങ്ങി ഓടി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആശാന് വേഗം സ്ഥലം വിട്ടോ, സൂപ്പറിനോ ലിമിറ്റഡിനോ കിട്ടുന്ന ഏത് ഫാസ്റ്റിലെങ്കിലും കയറിപ്പിട്ടോ, അവൾ ആശാനെ കണ്ടാ കുഴപ്പമാ.
1: എന്ത് കുഴപ്പം,
0: ആശാന്റെ കുഞ്ഞുമോളില്ലേ, അവൾ ആശാനെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്.
1: എന്റെ കരിവിര വൃത്തപ്പാ,
0: ഒരു കാര്യവുമില്ല, ആശാൻ ഇപ്പൊ തന്നെ പോയി. എടാ ഞാൻ എങ്ങോട്ട് പോകും, അടുത്ത ഉത്സവ പറമ്പിലേക്ക് പോയി, അതിന് ഇന്ന് 4 മാസം കഴിഞ്ഞിട്ടല്ലേ ഉത്സവം, എന്നാ പിന്നെ നാട്ടിലേക്ക് വിട്ടോ, ആറാട്ട് കഴിഞ്ഞ ആനയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്നേക്കാം.
1: എന്ത് ചെയ്യണമെന്നറിയാതെ പാപ്പാൻ അവിടെ നിന്ന് സ്തംഭിച്ചു.
0: പെട്ടെന്നാണ് ഒരു ഐഡിയ പാപ്പാന്റെ തലയിൽ ഉദിച്ചത്. പിന്നെ അവിടെ നിന്നില്ല, ഓടിച്ചെന്ന് അമ്പലക്കുളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ച് നേരെ അമ്പലത്തിലെത്തി. എന്നിട്ട് പൂജാരി ഭക്തജനങ്ങൾക്ക് നൽകാൻ വെച്ചിരിക്കുന്ന കളഭവും കുങ്കുമവും വാരിയെടുത്ത് കഴുത്തിലും മുഖത്തും മുതുകത്തും നെഞ്ചത്തും തേച്ചു. അല്പനേരം കൊണ്ട് ആള് തന്നെ മാറിപ്പോയി. ഇപ്പൊ ഒരു കടുവാളിക്കാരനെ പോലെയായി നമ്മുടെ പാപ്പാൻ. നേരെ ആനയുടെ മുമ്പിലെത്തിയ പാപ്പാനെ കണ്ട് ആദ്യ ആന ഒന്ന് പരിഭ്രമിച്ചെങ്കിലും മണമടിച്ചപ്പോ ആളെ പിടികിട്ടി. ആന തുമ്പുകൈ കൊണ്ട് പാപ്പാന് മെല്ലെ തലോടി. ഇതെല്ലാം കണ്ട ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. ഇതിനിടയിൽ 2 കണ്ണുകൾ പാപ്പാനെ തിരയുന്നുണ്ടായിരുന്നു. അതെ, അതവൾ തന്നെ. പാപ്പാൻ ആനയുടെ മറവിൽ തൊട്ട് പിറകിലുള്ള മതിലിന്റെ സൈഡിലേക്ക് പതിയെ വലിഞ്ഞു നിന്നു. ഏകയായി നിന്ന് കരയുന്ന പെണ്ണിനെ കണ്ടപ്പം ഉത്സവ പ്രസിഡന്റിന്റെ ഭാര്യ അടുത്തേക്ക് എന്ന് ചോദിച്ചു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്, എന്നോട് പറ, ഞാൻ പരിഹാരമുണ്ടാക്കാം.
2: കണ്ടു ചേച്ചി, ഞാൻ കണ്ടു, എന്റെ ജീവിതം തകർത്തവനെ ഞാൻ കണ്ടു.
1: മോളെ നീ എന്താ പറയുന്നത്,

സഹോദരേ, കിഴക്കാൻ തൂക്കലെ ആറാട്ട് കഴിഞ്ഞപ്പോ ആനയും സെക്കൻഡ് പാപ്പാനും തനിച്ചായി. മെയിൻ പാപ്പാൻ എപ്പ പോയെന്നോ എങ്ങനെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയത്തില്ല. ആനയും സെക്കൻഡ് പാപ്പാനും കിഴക്കാൻ തൂക്ക് ക്ഷേത്രത്തിനോട് വിട പറഞ്ഞു. വെടി വഴിപാടിന് പേര് കേട്ട അവിടെ നിന്ന് മൈക്കിലൂടെ അപ്പോഴും വെടി വഴിപാടുകളുടെ അനൗൺസ്മെന്റ് കേൾക്കാം. ബഹുമാന്യരെ, കുറെ നാളുകൾക്ക് ശേഷം ഇതാ നമ്മുടെ പാപ്പാൻ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. സാധാരണ അതിയാൻ എത്തുമ്പോൾ ഒത്തിരി പീക്കിൽ പിള്ളേർ ചുറ്റും കൂടാറുണ്ട്. പക്ഷെ ഇന്ന് ഒരു ഒറ്റ എണ്ണത്തിനെ പോലും കാണുന്നില്ല. അപ്പോഴാണ് പാപ്പാൻ സർക്കസിന്റെ പോസ്റ്ററുകൾ കാണുന്നത്. എല്ലാം സർക്കസിന് പോയി കാണും. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. പാപ്പാൻ നേരെ ഷാപ്പിലെത്തി. അവിടെ രഹസ്യമായി വിൽക്കുന്ന നാടൻ വാറ്റ് വാങ്ങിയടിച്ചു. ഈ സമയം പാപ്പാന്റെ സ്വന്തം ഭാര്യ സരളയും കൂട്ടുകാരി മറിയയും സർക്കസ് കൂടാതിരിക്കുകയായിരുന്നു. അവരുടെ ഏകദേശം അടുത്ത് നിൽക്കുകയായിരുന്ന സർക്കസ് മാനേജറോടെ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ തുണിയെടുക്കാൻ പറ്റിയില്ല, അതെടുത്ത് അണ്ടർവെയർ തയ്പ്പിച്ച് കയറാൻ നേരവുമില്ല. അതിടാതെ കയറണ്ടടോ. സാറേ താമസിക്കും, നാളെ പോരെ. എടോ, ഇവിടെ കാണികളായിട്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും ഇരിപ്പുണ്ട്. ഈ സംസാരം കേട്ട് സരളയും മറിയയും ഒപ്പം ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഇടാതെയാണോ ഇയാൾ കയറുന്നത്? അറിയേ, നമുക്ക് പോയേക്കാം. നീ അവിടെ ഇരിക്കും സരളേ, വൃത്തിയോടെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് കണ്ണടച്ചിരിക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ? മാനേജർ എന്തോ അയാളോട് പറയുന്നുണ്ട്.

അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അണ്ടർവെയർ ആനയ്ക്കായിരുന്നെന്ന്. അതിട്ടുകൊണ്ടുള്ള ഏതോ ഒരു പുതിയ അഭ്യാസം കാണിക്കാനായിരുന്നെന്നും. നോക്കണേ, സ്ത്രീകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇത്തിരി നേരം കൊണ്ട് എന്തൊക്കെയാ രണ്ടാളും കൂടി ചിന്തിച്ചു കൂട്ടിയത്. സർക്കസ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും റോഡിന്റെ ഓരം ചേർന്ന് കൈകോർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് സർലിയാണ് അത് കണ്ടത്. മറിയേ, നോക്കിക്കേടി, എടി അത് നിന്റെ മോളല്ലേ,

ഈ കണ്ട കാര്യം ഞാൻ ആരോടും പറയത്തില്ല. നിനക്കറിയാമല്ലോ എന്റെ സ്വഭാവം. നിന്നെ പോലെ ഞാനും ഒരു അമ്മയാ, പ്രായമായ ഒരു മകളെ എനിക്കുമുണ്ട്. ആ ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്, അവളെ കോളേജിൽ നിന്ന് ടൂർ പോയിരിക്കുക, വേഗം നടക്ക്. മറിയെ പിരിഞ്ഞ സാറിന്റെ വീട്ടിലെത്തിയപ്പോൾ തിണ്ണയിൽ പൂസായി കിടക്കുന്ന ഭർത്താവ്. അവൾ പാപ്പാന്റെ മുഖത്ത് വെള്ളം ഒഴിച്ച് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഒത്തിരി കാലം കൂടി തന്റെ ഭർത്താവിനെ കണ്ടതാ. സന്തോഷത്തിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തി. അപ്പോഴേക്കും നോർമലായി കഴിഞ്ഞിരുന്ന അയാളോട് അവൾ ചോദിച്ചു, അപ്പോഴേ

ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാപ്പാനും ഭാര്യയും ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ഭാര്യ പറഞ്ഞതേ, പിന്നെ നമ്മുടെ മോക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എവിടുന്നാ? കൊറേ ദൂരം എന്നാ. ഇനി സ്ഥലം ഏതാ? കൊതിച്ചിപ്പാറക്കടുത്താ. കൊതിച്ചിപ്പാറക്കടുത്തോ? ചെറുക്കന്റെ പേരെന്താ? വീട്ടുപേരെന്താ? ചെറുക്കൻ അച്ഛനുണ്ടോ? ചെറുക്കൻ അച്ഛനില്ല. അതെന്താ, ചെറുക്കന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്നാ പറയുന്നത്. ഏതായാലും നല്ല സ്വത്തുള്ളവരാ. ചെറുക്കൻ മോളുടെ കൂടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ നല്ല ഇഷ്ടത്തില്ല, നല്ല ചേർച്ചയുമാ. എന്നാലേ ആ ബന്ധം വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? മോളെ കെട്ടിച്ചു വിടണമെന്ന് ഒരു ചിന്തയും നിങ്ങൾക്കില്ലേ? ഇതുകൂടെ കൂട്ടി നോക്കിയാൽ 11-ാമത്തെ ചെറുക്കനെയാ അവളെ പ്രേമിക്കുന്നത്. ഇതെങ്കിലും നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രേമത്തോട് പോലും മടുപ്പ് തോന്നും. എടീ, ഞാൻ ആനയം കൊണ്ട് നാടിന്റെ നാനാഭാഗത്തും പോകുന്നതാ. പലയിടത്തും താമസിച്ചിട്ടുണ്ട്. പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എനിക്ക് ഒത്തിരി അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഈശ്വരാ,

0: എന്തൊക്കെ പറഞ്ഞിട്ടും പാപ്പാൻ ആ വിവാഹത്തിന് സമ്മതിക്കാൻ തയ്യാറല്ല. താൻ ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിലേ വീട്ടിലെത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ഉടൻ തന്നെ അവിടുന്ന് സ്ഥലം കിട്ടും. പിറ്റേന്ന് ടൂറും കഴിഞ്ഞ് മകളെത്തി. തന്റെ പ്രേമബന്ധം അച്ഛൻ എതിർത്തു എന്നറിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ ഓടി അകത്തെ മുറിയിൽ കട്ടിൽ കിടന്ന് തല തല്ലിക്കരഞ്ഞു. മകളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ സർണ പകച്ചു നിന്നു. പെട്ടെന്ന് അകത്തൊരു ശബ്ദം. അവൾ അകത്തേക്ക് ഓടി. അയ്യോ, മകൾ നിലത്തി വീണ് കുഴഞ്ഞു കിടക്കുന്നു. അമ്മ മകളെ പോരിയെടുത്തു. മകളെ, നീ ആനമയൊക്കെ എടുത്ത് കഴിച്ചോ? അവളുടെ വായിലെ സ്മെല്ല് മനസ്സിലാക്കി അമ്മ ഉടൻ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മറുമരുന്ന് കൊടുത്തു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. എന്തോ ദൃഢനിശ്ചയം എടുക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ ധൈര്യം സംഭരിക്കുകയാണ്. വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞു പോയ ആ മനുഷ്യൻ തിരിച്ചു വരാൻ രണ്ടാഴ്ച എടുക്കും. അതിനുള്ളിൽ എല്ലാം ശരിയാക്കണം.
1: സുഹൃത്തുക്കളെ, രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവിടെ പലതും സംഭവിച്ചു. പാപ്പാൻ വീട്ടിലെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാട് നടക്കുന്ന മകളെയും അവളുടെ കാമുകനെയുമാണ് കണ്ടത്. കരിമൂത്ത പാപ്പാൻ ആനവടി കയ്യിലെടുത്തു, അലറി വിളിച്ചു, എടീ സരളെ.
0: യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ സരള പൂമുഖത്ത് പ്രത്യക്ഷയായി.
1: അയാൾ ഭാര്യയുടെ മുടിക്കത്തിന് കയറി പിടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ അവർ ഗർജിച്ചു, തൊട്ടുപോകരുത്. തന്നെ
0: ഒരു ഭർത്താവ് നടക്കുന്നു.
1: ഇടോ മനുഷ്യ, തനിക്ക് നാടുനിലെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയില്ലേ? എനിക്കും പറ്റിയ ഒരു അബദ്ധം. അതാണ് ഈ നിൽക്കുന്ന മകള്. ഇവളുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? 6 വർഷം മുമ്പ് ആന ചവിട്ടിക്കൊന്ന തന്റെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അയാളാണ് ഇവളുടെ അച്ഛൻ.
0: വാക്കുകൾ കേട്ട മാത്രയിൽ പാപ്പാൻ ജീവച്ഛവം പോലെ പടിയിറങ്ങി നടന്നു. അയാൾ നേരെ ആനയുടെ അടുക്കിലേക്കാണ് ചെന്നത്. അപ്പോൾ സരള വിളിച്ചു പറഞ്ഞു,
1: ആ ആന എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന സ്വത്താ. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനത്തോട്ടി മാത്രമാണ്. പിന്നെ പാപ്പാൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ കരിവീരപുരത്തപ്പനെ വിളിച്ചില്ല. കയ്യിലിരുന്ന ആനത്തോട്ടി അന്തരീക്ഷത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു, അനന്തതയിലേക്ക് നടന്നകന്നു.

0: തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി. ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി.